0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

Hello, good morning. Welcome to Radio Suno. കുടിയെത്തി ഈ മനോഹരമായ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ലൊരു ദിവസം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളായിട്ട് അതിന്റെ ആ ഒരു മനോഹാരിത കളയാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്താണ്, നല്ല ചിന്തകളോട് കൂടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക, കാര്യങ്ങളെല്ലാം അതേ നല്ല ചിന്തകളോടുകൂടി തന്നെ ചെയ്യുക. നമുക്ക് ചെറിയ ചെറിയ നെഗറ്റീവ് കടിക്കും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് എന്താണോ അതും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ ചിലപ്പോ ആ നടക്കും, ഇപ്പൊ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്, നമ്മൾ നടക്കുമോ നടക്കില്ലേ, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മുടെ മനസ്സ് നമ്മളെ കാണിച്ചു തരും. ഇതിൽ നിന്നും ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മളതിൻ്റെ നല്ല വശം ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വരുന്ന കാര്യം അത് നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഏതായിരിക്കും സംഭവിക്കാൻ പോണത്? നമ്മൾ ഏതാണോ കൂടുതലായിട്ടും പറയുന്നത്, അപ്പൊ മനസ്സ് ആ ഡയറക്ഷനിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നെഗറ്റീവായി മാറും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് ചിന്തിക്കാതെ അത് സംഭവിക്കും അല്ലെങ്കിൽ നല്ലതായിട്ട് വരും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഈ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് സന്തോഷം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ് കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇതാ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ നല്ല പാട്ടുകളും കേട്ടോണ്ടിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ആ സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്യുക. ചില സമയത്ത് നമുക്ക് പാട്ട് കേൾക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒരു വരി പോലും നമ്മുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നല്ലൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് കേട്ടാൽ അതിന്റെ ലിറിക്സ് നമ്മൾ നന്നായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നമ്മൾ അത്രയും കൂളായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു അത്രത്തോളം കൂളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. അതൊരു പാട്ട് കേട്ടാലും ശ്രദ്ധിക്കാൻ പറ്റില്ല, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വന്ന് സംസാരിച്ചാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മൈൻഡിനെ നല്ല കൂളാക്കി വെക്കാൻ നോക്കുക, അതിനായിട്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോ ഇനി ഒന്ന് പാട്ട് കേൾക്കുമ്പോൾ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവല്ലോ നമ്മൾ കൂളാണോ എന്ന്. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

ഇവെന്താ ഞാൻ പറഞ്ഞ കാര്യം, പാട്ട് കേൾക്കുമ്പോ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഈ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിപ്പോ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, അത് അവര് നന്നായിട്ട് പാടുന്നുണ്ടാകും. നമുക്ക് ചിലപ്പോ അതിന്റെ ലിറിക്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചിലപ്പോ ഇങ്ങനെ തപ്പി അതിന്റെ ട്യൂണൊക്കെ ഒപ്പിച്ചിട്ട് പാടുന്നുണ്ടെങ്കിൽ തന്നെ, ഒരു മൂളിപ്പാട്ടൊക്കെ ആയിട്ട് പാടി പോകുന്നുണ്ടെങ്കിൽ, ഈ ചെറിയ കുട്ടികളാണെങ്കിൽ അതിങ്ങനെ മണി മണി പോലെ പെറുക്കി പെറുക്കി പാടി പറയുന്നുണ്ടാകും. അവർക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരത് പിടിച്ചെടുക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നതുമെല്ലാം. നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ തലയിൽ നൂറായിരം ചിന്തകൾ ഉള്ളതുകൊണ്ട് നമുക്കിത് പഠിക്കണം എന്ന് തോന്നിയാൽ തന്നെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ പഠിക്കുക. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവരെ പോലെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും, നമുക്കും ഇതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും ഒരു പരിധി വരെ. കുട്ടികളെ പോലെ ആവാൻ പറ്റില്ല, കാരണം എന്റെ ഉള്ളിൽ ഡിഫറെന്റ് ആണല്ലോ. നമുക്ക് എന്ത് തന്നെ കഴിഞ്ഞാലും ഒരുപാട് കടമകൾ ഉണ്ടാകും ചെയ്തു തീർക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ അതിലേക്ക് കൂടി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണല്ലോ. കുട്ടികൾ അങ്ങനെയല്ല, പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡ് ഓൾമോസ്റ്റ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂളായിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ലിറിക്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും, ഇല്ലേ? അങ്ങനെയല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെ ഞാൻ ചച്ചു.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങള് വലിയ മഹാകാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ പഠിക്കുന്ന സമയമാണോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ സമയങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളിപ്പോ പുലർകാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക, ഇതൊന്നും അല്ല കേട്ടോ. ഇതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കും, എന്നിട്ട് രാവിലെയാണ് ഈ പഠിത്തം. ചിലർ അങ്ങനെയല്ല, അവർക്ക് നട്ടപ്പാതിരായിക്ക് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ തലയിൽ വല്ലതും കയറുള്ളൂ, എന്നിട്ട് പുലർകാലത്ത് കിടന്നങ്ങോട്ട് ഉറങ്ങും. അങ്ങനെ ഓരോരുത്തർക്കും പഠിക്കാൻ സമയമുണ്ട്. നമ്മളാണ് ഈ സമയം ചൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾക്കറിയാം നമ്മുടെ ബ്രെയിൻ ആ സമയത്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ബ്രെയിനെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ തന്നെ പറഞ്ഞു ഈ സമയത്ത് പഠിച്ചാൽ എനിക്ക് തലയിൽ കയറുള്ളൂ. അപ്പൊ ബ്രെയിൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാനിരുന്നോളൂ, നമുക്ക് പഠിച്ച് കളയാമെന്ന് ബ്രെയിനും പറയും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഒന്നിരുന്ന് ആലോചിക്കുക. ആ ആലോചിക്കാൻ ഇത്തരത്തിലുള്ള സമയം ഒന്ന് കണ്ടെത്തി നോക്കുക. അതായത് നമ്മൾ മുന്നേ ഏതൊക്കെ സമയമാണോ അതിനുവേണ്ടി സെലക്ട് ചെയ്തത്, അത് തന്നെ ഈ സിനിമയിലൊക്കെ പറയണ പോലെ റീക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയണ പോലെ ആ ഒരു സമയം തന്നെ നമ്മളൊന്ന് തിരഞ്ഞെടുത്ത് നോക്കുക. നമുക്ക് നോക്കാമല്ലോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. Stay tuned.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഗുഡ് മോർണിംഗ്, നമസ്കാരം, കാലൈ വണക്കം, സുപ്രഭാതം. സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. May 10th ഞായറാഴ്ച ദിവസം, ഒരു പുതിയ ആഴ്ചയുടെ തുടക്കം, ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം. എന്താണ് പരിപാടി? എല്ലാവരും തിരക്കിലാണോ? അത്യാവശ്യം കാലാവസ്ഥയൊക്കെ മാറി, നല്ല ചൂടിലേക്കൊക്കെ വന്ന സമയമാണ്. പക്ഷെ ഇപ്പൊ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു കാറ്റും ഒരു കുഞ്ഞു ഒരു ഇളം കാറ്റൊക്കെ ഉക്കേർ ഭാഗത്തുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥ? നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വഴിയിൽ എങ്ങനെയാണ്? ഇന്ന് നിങ്ങൾ കാണുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്താണ്? ഇന്ന് കിട്ടുന്ന മനോഹരമായ സന്ദേശം എന്താണ്? ഇന്ന് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടും, കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടി അങ്ങനെ ഒരു സന്ദേശങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തായാലും May 10th ഈ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് അമ്മദിനമാണ്. അമ്മദിനം അല്ലേ, മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോർവേഡ് ചെയ്യും, ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെയും മനോഹരമായൊരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈയിടെ സ്റ്റാർട്ട് ചെയ്യാം. സത്യസന്ധത, അത് ആരോടാണ് പുലർത്തേണ്ടത് എന്നെപ്പോഴും ഒരു ചോദ്യമുണ്ട്. ആരോടാണ് അത്? നമ്മളുടെ വാക്കുകളോടും നമ്മുടെ പ്രവൃത്തികളോടും നമ്മളോടുമാണ് ആദ്യം സത്യസന്ധത പുലർത്തേണ്ടത്. ഈ മനോഹരമായ ഒരു ആശയത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസവും നമുക്ക് ആരംഭിക്കാം. ഇപ്പൊ സെറ്റല്ലേ? അമ്പിളി മൂവിയിലെ പാട്ടിലേക്ക്. റേഡിയോ സൂണ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. മറ്റേ തലയ്ക്കൊരു ശബ്ദമില്ലേ എന്ന് ചോദിക്കും. ആളുടെ ശബ്ദത്തിന് ചെറിയൊരു പണിയൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്കാണ്, മൈൻഡാക്കാതെ പോവല്ലേ. മെസ്സേജുകളൊക്കെ അയക്കുക, ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ അയക്കുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇത് നമ്മുടെ സവാരി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

അഴകിയ രാമണൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സവാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാരി. ഈ സമയം ഈ സവാരി എന്ന് പറഞ്ഞാൽ കുട്ടീസിൻ്റെ സവാരിയുടെ സമയം കൂടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരുപാട് മെസ്സേജുകൾ, ഗുഡ് മോർണിംഗ് സന്ദേശങ്ങളൊക്കെ ഒരുപാട് വന്ന് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആദ്യ സന്ദേശം നമുക്ക് അയച്ചിട്ടുള്ളത് ഷാജഹാൻ, അദ്ദേഹമാണ്. ഷാജഹാൻ്റെ മെസ്സേജിൻ്റെ, അതുപോലെ തന്നെ ശ്രീജ ആ അക്കൗണ്ടിൽ നിന്നും ഇഷാനി ഗുഡ് മോർണിംഗ് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ബിനോയ് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭുജി ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ടി കെ എം മുന്ന എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ റിജീഷിൻ്റെ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിരുന്നു രജീഷ്. രജീഷ് പറഞ്ഞൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ആണല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ അമ്മയും ഖത്തറിലേക്ക് എത്തി. ആദ്യമായിട്ടാണ് രജീഷിൻ്റെ അമ്മ ഖത്തർ സന്ദർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിൽ ഞങ്ങളും നമ്മുടെ യാത്രയിലുള്ള എല്ലാവരും ഒരേപോലെ പങ്കുചേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹന നിൻഡോയും ഹെയ്സ് നിൻഡോ എന്ന പേര് വിശ്വസിക്കുന്നു, ഞാൻ അതാണ് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഷീന ജോസഫിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഹനയും ഹൈസും മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മദേഴ്സ് ഡേ ആശംസകൾ, അമ്മയ്ക്ക് ആശംസകളാണ് കുഞ്ഞുങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അരുൺ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. ജിഷ ജിസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഉള്ള മെസ്സേജും എത്തിയിട്ടുണ്ട്. ജസ്റ്റ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ, അവരുടെ മദേഴ്സ് ഡേ വിഷസ് ജിഷയ്ക്കാണ്, അമ്മ ജിഷയ്ക്കാണ് അറിയിക്കുന്നത്. അപ്പോൾ ആ സ്നേഹം കുട്ടീസൊക്കെ ഇന്ന് അമ്മമാർക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് മെസ്സേജുകളുണ്ട്. വിജയൻ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. സലീം ആ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജുണ്ട്. മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. ഷംസിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജുണ്ട്. ഷംസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്? അൽബയാൻ മാലിക് ആൻഡ് അൽസയാൻ മാലിക്, അവരുടെ ഗുഡ് മോർണിംഗ് ആണ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാവിയോ, ഇവാന, അതുപോലെ തന്നെ ഇസ്ബൽ, എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീസാണ്, അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൈക, നിയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഷമീർ സി സിയുടെ അക്കൗണ്ടിൽ നിന്നും ഹർഷിക ആൻഡ് നന്ദിക, നാസർജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും റിനു, റയാൻ, റിനു ആൻഡ് ഗൗരി, റിഷാൻ, തനീഷ് ഒക്കെ ഇവർ ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഷംസുദ്ദീൻ, ഷംസുദ്ദീൻ ചോദിക്കുന്ന ആൾ മാറിയിട്ടുണ്ടല്ലോ, സാധാരണ വരുന്ന ആൾക്ക് എന്ത് പറ്റി? സാധാരണ വരുന്ന ആൾക്ക് തൊണ്ടയിൽ ചെറിയൊരു കിച്ച് കിച്ച്, കുഞ്ഞൊരു പനി, ഒരു ചെറിയ ചുമ ഞാനായിട്ട് സപ്ലൈ ചെയ്തതാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും. സന്തോഷ് പി വി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. ആദം, അൽജൻ, അൽന, അവരുടെ ഗുഡ് മോർണിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹിസാം മെഹറിൻ, റയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഗുഡ് മോർണിംഗ് സന്ദേശങ്ങളൊക്കെ ആയിട്ട് കുട്ടീസ് എല്ലാവരും ഇങ്ങനെ മെസ്സേജുകൾ അയച്ച് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏത് പാട്ട് വേണം കുട്ടീസ്? കുട്ടീസിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഓക്കെ ആഹ, കുട്ടീസിന് വേണ്ടിയിട്ടുള്ള പാട്ടിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിന് ചെറിയ ഒരു കുഞ്ഞു ടെൻഷൻ, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: Distributed by Fars Film.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi everyone, I'm Ranjini Haridas.
5: You're listening to
4: Radio Suno 91.7 Keep listening.
0: You're listening to
6: Morning Sabah.
0: Morning Sabah.
6: Morning Sabah.
7: Only on Radio

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എൻ്റെ അമ്മയുടെ സ്നേഹമാണ് എന്ന്. ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് റിയാസ് കൂർഗിൻ്റെ ഒരു മെസ്സേജുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ മെസ്സേജും കൂടെ എനിക്കുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നൈജീരിയയിൽ നിന്നും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജു ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നമ്മുടെ അരുൺ തോമസ് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഹാവ് എ ഗുഡ് ഡേ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നീതി മോഹൻ്റെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ നൌഷാദ് അദ്ദേഹം ഹാപ്പി മദേഴ്സ് ഡേ അറിയിക്കുന്നു. അനീസ് ദോഹ മദേഴ്സ് ഡേയുടെ വിശ്വസും കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാജിദ് പള്ളിക്കാർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു മെസ്സേജ്, വി ആർ ഫാരീസ്, അഭിമോൻ, ആര്യ, ദിയാൻ, ഇഷാന, ആയിഷ, റേച്ചൽ ആൻഡ് റഫ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുട്ടീസ്, വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ ഓക്കെ, ആർക്കും ഒരു ബിഗ് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദ് നാദാപുരം, ഫാസിൽ പാനു, ഓക്കെ ഗെയിമുമായിട്ട് സൽമാൻ, സബിത്ത് മലപ്പുറം, ഇവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കാൻ പറയുന്നുണ്ട്. വെരി വെരി വലിയൊരു ഹായ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജോസി കടവൻ ഹാപ്പി മദേഴ്സ് ഡേ അറിയിക്കുന്നു. അജു വെട്ടിയാർ, അജു വെട്ടാർ എന്താ വിശേഷം, സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ. അമ്മയുടെ സ്നേഹത്തോളം വലിയ മറ്റൊന്നില്ല. ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ എന്നറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയം ഇപ്പോൾ അമ്മമാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അമ്മയോടൊപ്പം സീസൺ 4 ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അമ്മമാരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അമ്മമാർക്ക് സ്റ്റുഡിയോയിൽ വരാനും ഈ സ്റ്റുഡിയോ ഒന്ന് വിസിറ്റ് ചെയ്യാനും, ഇപ്പോൾ ചിലപ്പോൾ വിസിറ്റിലൊക്കെ വന്ന അമ്മമാരുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാരെ നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരാനും അത് അതൊരു വിസിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജ് അയച്ചോളൂ. അമ്മമാർ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മമാരെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ബിനീഷ് മൂവാറ്റുപുഴയുടെ മെസ്സേജ് ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പേരൊക്കെ വായിക്കുന്നത്. അതുപോലെ തന്നെ നൌഷാദ്, നൌഷാദ് ഗുഡ് മോർണിംഗ്, പുണ്ണിച്ചേട്ടൻ ഫ്രം നൗറിൻ ആൻഡ് നസ്റിൻ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ നൗറിനും നസ്റിനും ആശംസകൾ അറിയിക്കുന്നു. റിയാസ് പി ഹംസ, അതുപോലെ തന്നെ ജിതു ജോയുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഓക്കെ, മദേഴ്സ് ഡേ വിഷസൊക്കെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഒരു വരച്ച ചിത്രമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. അജേഷ് വയലിൽ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി മദേഴ്സ് ഡേ, അമേസിങ് മോംസ്, ഓക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അരുൺ, അരുണിൻ്റെ മെസ്സേജ്, ആഗ്നയും അതുപോലെ തന്നെ ആഗ്നയും ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്, ഹാപ്പി മദേഴ്സ് ഡേ അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടീസിനൊക്കെ സ്കൂളിലേക്ക് കയറേണ്ട സമയമായി കാണുമല്ലേ. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്യാതിരുന്നത്.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: Suno Bollywood.

0: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.
2: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: This is Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: അങ്ങനെ മോർണിംഗ് സവാരിയുടെ യാത്ര രണ്ടാം മണിക്കൂറിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാതൃദിന ആശംസകൾ ഒരുപാട് പേരുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്, തൻസീൻ്റെ സുപ്രഭാതമുണ്ട്, ജെയിംസ് കെ ജോൺ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം, അദ്ദേഹത്തിന് കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ ഉണ്ട്. ഡെറിക്കിൻ്റെ മെസ്സേജുണ്ട്, റിഷാലിൻ്റെ മെസ്സേജുണ്ട്, ബിജു ക്ലീറ്റസ്, പ്രിൻസ് ജോസഫ്, ബിനു റാഫീൽ അക്കൗണ്ടിൽ നിന്നും ആരാണ്, ഹെലനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തോഷി തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും നതാഷ ടോച്ചിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അനീസ്, അങ്ങനെ എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് സന്ദേശങ്ങളൊക്കെ എത്തി നിൽക്കുന്നൊരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമിഴ് നടൻ വിജയാണ്. അപ്പോൾ വിജയ്, അദ്ദേഹത്തിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വിജയ്ടെ ഡയറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആരോഗ്യം നോക്കുന്ന ആളാണ്. എക്സസൈസ് ആണെങ്കിലും ശരി, ഭക്ഷണത്തിലുള്ള ക്രമീകരണം ആണെങ്കിലും ശരി, പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും, ഇപ്പോൾ എണ്ണ ചേർക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡയറ്റും തെറ്റിക്കുന്നൊരു സംഭവമുണ്ട്. അമ്മ കൊടുത്തു വിടുന്നൊരു പൊതിയാണ്, ഒരു പാർസലാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ സക്കര പൊങ്കലാണ് ആ സംഭവം. അപ്പോൾ പുള്ളി മധുരവും കഴിക്കും, ഒരു ഡയറ്റും ഒന്നും നോക്കൂല എന്നാണ് അമ്മ തന്നെയാണ് ഒരു ഷോയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവില്ലേ നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു ഭക്ഷണം? നമ്മളെപ്പോഴും പറയാറുള്ളത് അമ്മ തന്ന ഉപദേശം എന്താണ്, അമ്മ ജീവിതത്തിൽ പഠിപ്പിച്ചത് എന്താണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു വലിയൊരു കാര്യമല്ല അമ്മയുണ്ടാക്കി തന്ന ഒരു ഭക്ഷണം. ഞാനിത് പറയുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. 100% എനിക്കുറപ്പാണ് അങ്ങനൊരു ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളത്. രാവിലെ 7 മണിയായപ്പോഴേക്കും ഭക്ഷണവും വിശപ്പുമൊക്കെ ആണോ എന്ന് വിചാരിക്കണ്ട, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ വിജയുടെ അമ്മ സക്കര പൊങ്കൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് വലിയ വാർത്തയായി. ചോദിക്കട്ടെ, നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്തായിരുന്നു ഒന്ന് ഓർത്ത് വയ്ക്കിക്ക്. മെസ്സേജായിട്ട് അതിങ്ങോട്ട് അയച്ചേ 500-00917, 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം, അല്ലെങ്കിൽ വിളിച്ചും പറയാം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ആ വിഭവത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മാത്രം വിഭവമാണോ, വിളിച്ചും പറയാം. 444-00917, 444-00917.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: ellarku namaskaram, ide Sachin Warrior aanu.
6: You're listening to
5: Radio Suno 91.7.

0: റോബിൻഹുഡ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. ദിലീപ് മോഹൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിൻ്റെ മാതൃദിനാശംസകൾ. മാതൃവാത്സല്യത്തിൻ്റെ ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് മദേഴ്സ് ഡേ. എന്നെപ്പോലെ പലർക്കും അമ്മ എന്നത് 2 വാക്ക് മാത്രമല്ല, ജീവിതത്തിലെ ഓരോ വളർച്ചാഘട്ടത്തിലും നമ്മൾ ഓടിച്ചെന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്താണ്. എന്ത് സംഭവിച്ചാലും അമ്മ എന്ന് വിളിച്ച് കരയുന്ന ആ ബാല്യകാലം ഇന്നും നമ്മളിൽ ജീവിച്ചിരിക്കുന്നു. പ്രവാസികളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അമ്മയെ വിളിച്ച് സുഖവിവരം അന്വേഷിക്കാത്തത് ഒരു ദിവസം പോലും ഇല്ല. മക്കൾ എത്ര വളർന്നാലും ആ വളർച്ച മനസ്സിലാക്കാതെ ഇന്നും കുഞ്ഞായി തന്നെ കാണുന്ന ഒരാളുണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. മോൻ അല്ലെങ്കിൽ മോൾ കഴിച്ചോ, സുഖമാണോ, ഈ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആരേക്കാളും മുന്നിൽ നിൽക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മ എന്നത് നിർവചിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. മക്കളുടെ കണ്ണു നിറഞ്ഞാൽ ആദ്യം കണ്ണു നിറയുന്ന അമ്മയുടേതും കൂടിയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. ഹാപ്പി മദേഴ്സ് ഡേ ദിലീപ് മോഹൻ. മനോഹരമായൊരു കുറിപ്പായിരുന്നു ദിലീപ് അദ്ദേഹം അയച്ചത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് വിജയ് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് വരികയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിജയ്ക്ക് എവിടെ പോയാലും, അതായത് അമ്മയുടെ ഒരു ഒരു ഒരു ഭക്ഷണം, ഒരു സക്കര പൊങ്കൽ എവിടെയാണെങ്കിലും അമ്മയ്ക്ക് മകൻ കഴിക്കും, അല്ലെങ്കിൽ അത് എല്ലാ ഡയറ്റും ഒക്കെ മാറ്റും. അപ്പോൾ നമ്മളും ചോദിച്ചിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ അമ്മമാരും ഉണ്ടാക്കി തരുന്ന ഒരു വിഭവം നമുക്ക് എപ്പോഴും ഉണ്ടാവും, നമ്മുടെ മനസ്സിൽ എപ്പോഴും അതിൻ്റെ ഒരു ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു ഭക്ഷണ വിഭവത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചു വന്നിരുന്നത്. ഓക്കെ, എന്തിൻ്റെ വിശേഷം, സുഖമായിരിക്കുന്നോ?
1: ഓ,
0: അടിപൊളിയായിട്ട് പോകുന്നു, ഭംഗിയായിട്ട് പോകുന്നു. പറയൂ തനസീറെ, ഇപ്പൊ നമ്മൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഉമ്മ അമ്മ ഉണ്ടാക്കി തരുന്നൊരു ഭക്ഷണം നമ്മുടെ വീട്ടിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അതുണ്ടാവുള്ളൂ, എന്താണത്?
1: ഇവിടെ എല്ലാവർക്കും ഉണ്ടാകും, ഇവിടെ ഉണ്ടാക്കിട്ടാറുള്ള സാധനം തന്നെയാണ്, ഇറച്ചിച്ചോറാണ് ഇവിടെ കിട്ടാറുള്ളത്.
0: ഓക്കെ,
1: എന്റെ ഉമ്മ ഉണ്ടാക്കി തന്നെ, പക്ഷേ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അത് ഇവിടെ ഇവിടെ കഴിച്ചിട്ട് എനിക്കൊരു ഫീൽ കിട്ടിയിട്ടില്ല. ഒരു തട്ടിക്കൂട്ടായിരിക്കും ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിലും, പക്ഷെ അതിനെന്തൊരു
0: അതിലൊരു മാജിക് ഉണ്ടല്ലേ,
1: മാജിക് ഉണ്ട്,
0: മാതൃത്വത്തിന്റെ മാജിക്.
1: അത് മുമ്പ് ഞാനും മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ മുമ്പ് എനിക്ക് എന്റെ വീട്ടിൽ മുമ്പ് ചെറുപ്പം തൊട്ടേ അരിപ്പത്തിരി ഇടിയപ്പം എന്നുള്ള സാധനങ്ങള് കടകൾക്ക് കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ പണി കഴിഞ്ഞതിന് ശേഷമാണ്, അത് മുമ്പൊക്കെയാണ്, ഇപ്പോഴാണ് മെഷീനും കാര്യങ്ങളൊക്കെ വന്നത്. മുമ്പ് അങ്ങനെയല്ല, കൈകൊണ്ട് കരത്തി അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ അച്ചുകൊണ്ട് പിച്ചി അങ്ങനെയൊക്കെയാണ് ഇത് ണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അത് പണിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇറച്ചിച്ചോറ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ
0: തുടങ്ങുന്നത്.
1: ഒരു 1.5-2 മണി ആകുമ്പോഴത്തേക്ക് സംഭവം നമുക്ക് പ്ലേറ്റിലാണ്. പക്ഷെ ആ ഒരു തട്ടിക്കൂട്ട് ഈ ഇറച്ചിച്ചോറിന്
0: ടേസ്റ്റ് ആണെന്നല്ലേ,
1: അതത്രേ ഉള്ളൂ.
0: ഓക്കെ തൻസീർ, എന്തായാലും വിളിച്ചതില് സന്തോഷം. ആ പ്ലേറ്റ് ഞങ്ങളും കണ്ടു കേട്ടോ.
1: താങ്ക് യു
0: തൻസീർ, ബൈ. ഓക്കെ, ഇതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഒരു വിഭവം, ഒരു പ്ലേറ്റ്. അപ്പം അത്തരത്തിലുള്ള രസകരമായ സന്ദേശങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകളായിട്ട് അറിയിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ് കേട്ടോ.
2: This is Radio Sunil 91.7 FM, Qatar's happiness frequency. Now, available on Spotify and Gaana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: You're listening to...
2: Only on Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
0: Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkulanda.

0: സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ അപ്പുണ്ണിയാണ് ഈ സമയം കൂടെയുള്ളത്. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ കേട്ടു പോകുന്ന വഴിയിൽ ഇങ്ങനെ അമ്മമാർ തന്ന ഉപദേശം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷെ അമ്മയുടെ ഭക്ഷണം, അതായത് ഓരോ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തരോട് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും മികച്ച ഭക്ഷണം എന്തായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും രുചികരമായ നിങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള ആ റെസിപ്പി, അമ്മയുടെ മാത്രം എന്താ പറയുന്നത് കയ്യൊപ്പ് ചാർത്തിയ വിഭവം എന്താണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മെസ്സേജുകളിലൂടെയും കോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഗുഡ് മോർണിംഗ്, സക്കീർ ആണ്.
0: സക്കീർ ഭായി, എന്തിന്റെ വിശേഷം, സുഖമായിരിക്കുന്നോ?
1: ഓക്കെ,
0: അപ്പൊ സക്കീർ ഭായി പറയൂ, എന്താണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഭക്ഷണം വന്നതാണ്, അതെന്താണ്?
1: അത് നൊത്തോലി അവിയലുണ്ടാവും.
0: നൊത്തോലി അവിയൽ,
1: അതും രസവും ചോറും.
0: ഉഫ്, പറഞ്ഞ് കൊതിപ്പിച്ച് രാവിലെ തന്നെ. ഉമ്മാടെ പേര്?
1: ഉമ്മയുടെ പേര് സുലേഹ ബേബി.
0: ഉമ്മ ഉണ്ടാക്കി തന്ന നത്തോലി അവിയല്, രസം ചൂട് ചോറ്. ഉഷാറായി, ഉഷാറായി, തകർത്ത് തകർത്ത്. ഒരുപാട് സന്തോഷം സക്കീർ ഭായ്, താങ്ക് യു. തൊണ്ടയിൽ ചെറിയൊരു കിച്ചൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്താ, നമ്മുടെ നൌഷാദ് ഭായ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്റ്റിക്കറാണ് അയച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ അമ്മ, അമ്മിക്കല്ലിൽ ഉമ്മ അരച്ച തരുന്ന ചമ്മന്തിയെ കുറിച്ചായിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ റിയാസ് കൂർഗിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. തൻസീർ ബായിഷ്, അദ്ദേഹത്തിന്റെ മെസ്സേജ്, അമ്മയുടെ വില നഷ്ടപ്പെടുമ്പോൾ മാത്രമേ തിരിച്ചറിയുക, മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി കൂടി, സെലിബ്രേഷൻ കൂടി എത്തി നിൽക്കുന്ന സമയമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അരുൺലാൽ ആൻഡ് ആതിര ടീച്ചർ. മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജീവ് ആനന്ദ് ആണ്. ഓക്കെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അരുൺലാൽ ആൻഡ് ആതിര ടീച്ചർ. അപ്പോൾ അവർക്ക് നമ്മുടെയും സ്നേഹം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. മോർണിംഗ് സവാരിയും അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മുജീബ് ഖത്തറിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നൌഷാദ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. ദിലീപ് നേരത്തെ നമ്മൾ ആ മെസ്സേജ് വായിച്ചത് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സനിൽജിയുടെ ഒരു ട്രോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കേരളത്തിലുള്ള ഒരു ചർച്ചയാണല്ലോ ഇപ്പോ ആരാകും മുഖ്യമന്ത്രി, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ന് തന്നെ അതറിയാനായിട്ട് സാധിക്കും ആരായിരിക്കും നമ്മളെ ഇനി നയിക്കുക എന്നുള്ള കാര്യം. എന്തായാലും 10 മെയ് ഞായറാഴ്ച ദിവസം, ഇപ്പം ഈ ഞായറാഴ്ച ദിവസമാണ് നാട്ടിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ കോളുകളും ഈ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രവാസികളായി നമ്മളും ഗ്രൂപ്പിൽ കയറി അഭിപ്രായമൊക്കെ പറയുന്ന സമയം കൂടിയാണ് അല്ലേ. തെങ്കാശി പട്ടണത്തിൽ പോയാലോ?

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ സലീം കൊടുത്തു.
2: You are listening to Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you
3: Tamil Fresh.
4: Hot tempo, Tamil Paadal.
5: Tamil Fresh Song of the Hour.
6: Fresh, fresh, fresh.

കൂലി മൂവിയിലെ പാട്ട്. മോണിക്ക പാട്ട് കേട്ടു പോകുന്ന സമയം സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് മെസ്സേജുകൾ വരികയാണ്. ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, കാരണം ഇന്ന് മാതൃദിനം. എല്ലാവരും അമ്മമാരെ ഓർക്കുകയും അമ്മമാർക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുകയും നല്ല നല്ല നല്ല സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇമ്മാനുവലിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവത്തെക്കുറിച്ചാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാനത് അടുത്ത മണിക്കൂറിലേക്ക് വായിച്ച് എത്തുന്നതായിരിക്കും. ഇപ്പം ഈ സമയത്ത് ഒരു പ്രധാന അപ്ഡേറ്റിലേക്ക് പോകാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്നലെ നടന്ന അമീർ കപ്പ്, ആവേശകരമായ അമീർ കപ്പ് അൽഗരാഫ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അൽസദിനെ 1-4 നിലവിലെ ചാമ്പ്യന്മാർ തന്നെയായ അൽഗരാഫ വീണ്ടും കപ്പ് ഉയർത്തിയത്. അപ്പം എന്തായാലും വലിയ നല്ല തിങ്ങിക്കൂടിയ ക്രൗഡോടുകൂടിയ ഒരു എന്താ പറയുന്ന കാണികളുണ്ടായിരുന്ന ഒരു മത്സരത്തിൽ അങ്ങനെ അമീർ കപ്പ് അൽഗരാഫയ്ക്ക് സ്വന്തമാക്കി, അല്ലെങ്കിൽ അൽഗരാഫ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇമ്മാനുവലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, മാങ്ങ ചെറുതായി അരിഞ്ഞ് അതിൽ നല്ല നെയ് മുളക് അരിഞ്ഞ് ഇട്ട് കാവ്യ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു മാങ്ങ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. എനിക്കാണെങ്കിൽ മാങ്ങയുടെ കാര്യം പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരികയും ചെയ്യും. ഓക്കെ, റിയ ഷീലുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഇമ്മാനുവലെ ഞാനത് വായിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. അജയ് കൊച്ചിൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സായിദ് അലിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മുജീബ് ഖത്തർ, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് മാതൃദിന ആശംസകൾ അറിയിച്ചിരിക്കുന്നു. ഓക്കെ, ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ലഭിക്കുന്നുണ്ട്, പോസ്റ്റേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്, പലതും ഇവിടെ ഓപ്പൺ ആവുന്നില്ല. അമൂല്യ സ്നേഹത്തിൻ്റെ അവസാന വാക്ക് അമ്മ എന്നുള്ള ഒരു പോസ്റ്ററൊക്കെ അജയ് കൊച്ചിൻ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയ ഷീലു ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ്. അപ്പം എന്തായാലും ഇനി സുനോ അപ്ഡേറ്റിനൊക്കെ ശേഷം വിശേഷങ്ങൾ തുടരാം. Okay.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3.

0: கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: നമസ്കാരം, സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി അപ്പുണ്ണി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും പങ്കുവച്ചു. രാജ്യത്ത് കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനും പകർച്ചവ്യാധികൾക്കും എതിരെ മുൻകരുതൽ സ്വീകരിക്കുന്നതിനുമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഖത്തർ നാഷണൽ മിഷൻ 2030 ഭാഗമായാണ് പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ച ദോഹ മെട്രോ 7 പൂർത്തിയാക്കി യാത്ര തുടരുന്നു. 2019 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിൽ നിർണായകമായി മാറാൻ ദോഹ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇതുവരെ ഏകദേശം 29.2 crore യാത്രക്കാരാണ് മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്തിയത്. അമീർ കപ്പ് അൽ ഖരാഫയ്ക്ക് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ അൽസദിനെ 1-4 പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അൽ ഖരാഫ കിരീടം നിലനിർത്തിയത്. ഖത്തറിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ എങ്ങനെയാണ്? ഏറ്റവും കൂടിയ താപനില 37°C, ഏറ്റവും കുറഞ്ഞ താപനില 29°C.
0: Weather report powered by Qatar Meteorology Department.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
6: Morning Safari. Morning Safari.
0: Morning Safari.
6: Morning Safari.
7: Malabar Golden Diamonds. Morning Safari.
8: Brought to you by
9: Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

കനകസിംഹാസന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ്, ഞായറാഴ്ച ദിവസമാണ്, 10 മെയ്. എന്താണ് T20 സംഭവിക്കുന്നത്? ഓക്കെ, അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഒരു മത്സരം, അതിഗംഭീരമായ മത്സരം, ഇങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ എഴുതിയത് തന്നെ. ഇങ്ങനെയാണ്, അടിച്ചു കയറി ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കറക്കി വീഴ്ത്തി വൈസ് ക്യാപ്റ്റൻ റാഷിദ് ഖാനും. കളം നിറഞ്ഞപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന്റെ ഇന്നിംഗ്സ് 16.3 ഓവറിൽ 152 റൺസിൽ അവസാനിച്ചു എന്നുള്ളതാണ്. ഗുജറാത്തിന് 77 റൺസ് വിജയം. റൺസ് അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വിജയമാണ് ഗുജറാത്ത് സ്വന്തമാക്കിയത് എന്നുള്ളതാണ്. ഇനി പോയിന്റ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പോയിന്റ് ടേബിളില് ഇപ്പോൾ ഹൈദരാബാദ് 11 മാച്ചുകളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് ടേബിള് ടോപ്പിലുണ്ട്. പിന്നെ ഗുജറാത്ത്, ഇന്നലത്തെ മത്സരത്തോടുകൂടി ഗുജറാത്തും 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പഞ്ചാബ്, ബാംഗ്ലൂർ, രാജസ്ഥാൻ, ആ രീതിയിലേക്കാണ് സ്റ്റാൻഡിംഗ് 5 നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും IPL ആവേശം ഇങ്ങനെ വാനോളം എത്തുന്നു എന്നുള്ളതാണ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Action.
4: mona dinesha adimohamana adimoham.
3: Horror.
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ.
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
9: Namaskaram, njan Surabhi Lakshmi aanu.
10: Angu vaana koonile minni ninnu.
11: You're listening to
9: Radio Suno 91.7.
12: Morning Safari.
13: Only on Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் ஆண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

അന്തോണി ആദം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടെയുള്ളത് അപ്പുണ്ണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അമീർ കപ്പിൻ്റെ വിജയം, അൽഗരാഫ ക്ലബ്ബ് അമീർ കപ്പ് സ്വന്തമാക്കി, അവർ വീണ്ടും കിരീടം നിലനിർത്തി, സ്വന്തമാക്കി നല്ല നിലനിർത്തി എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് ഒരു വിജയമാണ് അൽസദ്ദിൽ നിന്നും അവർ നേടിയെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ അമീർ കപ്പ് കാണാനെത്തിയ ആളുകളുടെ കണക്കുകൾ വന്നിട്ടുള്ളത് 37,823 പേരായിരുന്നു ഇന്നലെ മത്സരം കാണാനായിട്ട് എത്തിയത്. അപ്പം അതിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു. എന്തായാലും രണ്ട് ക്ലബ്ബുകളെ സംബന്ധിച്ചും വലിയ ആരാധക വൃന്ദമുള്ള ക്ലബ്ബുകൾ തന്നെയാണ്. അപ്പോൾ 37,823 പേര് ഇന്നലെ മാച്ച് കാണാനെത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി കണക്കുകൾ തേടി നമ്മൾ പോകുന്നത് നാട്ടിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം കഴിഞ്ഞ ദിവസം കൊച്ചി സർവകലാശാലയിലെ ഗവേഷകരായ ഇ കെ കൃഷ്ണകുമാർ, എസ് അഭിലാഷ്, സി എസ് അഭിരാം, നിർമ്മൽ, എച്ച് കുറുപ്പ്, പ്രഭാത്, ഇങ്ങനെ ഒരു വലിയ സംഖ്യ അവരു സഖ്യം, അവരുടെ ഒരു പഠനം ഉണ്ടായിരുന്നു. ആ പഠനത്തിൽ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ 10 മെയ് ആണല്ലേ. മെയ് മാസം നമുക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, ഇച്ചിരി അപകട സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു അപകട മാസമായിട്ടാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് പത്തനംതിട്ടയും കോട്ടയും ഇടുക്കിയും ഇവിടെയൊക്കെ, അതായത് മഴ പെയ്യുന്നത്, അതായത് 24 മണിക്കൂറിൽ പെയ്യുന്ന മഴ 24 മിനിറ്റിൽ പെയ്യുന്ന ഒരു വലിയ സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തീവ്രതയേറുന്ന മിന്നലും ചുഴലി സമാനമായിട്ടുള്ള കാറ്റുമൊക്കെ ഈ മാസത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ മുൻകരുതലുകൾ അധികൃതരെടുക്കും. പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ നാട്ടിലേക്ക് വെക്കേഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ ലീവിനൊക്കെ പോകുന്ന, ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ഓപ്പണായി പലരും നാട്ടിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinner.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
4: ഇത് നമ്മ ടൈം.
3: കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: Distributed by Fars Film.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is
7: Morning Safari.
8: Malabar Golden Diamonds Morning Safari,
9: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

0: സമയം 8:41. ഹലോ
1: ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ.
0: ഓക്കെ, ഇവിടെ രാവിലെ തൊട്ട് ഇങ്ങനെ നിസാ ഫാൻസ് അസോസിയേഷൻ മുക്കേർ ഘടകം വക്ര ഘടകം ഒക്കെ
1: ചോദിക്കുന്നുണ്ട്,
0: കുഞ്ഞു കുട്ടീസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തൊണ്ടയിൽ ഒരു
1: അപ്പൊ എന്തായാലും ഇന്ന് ഇത്ര ദിവസം ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും വലിയ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു, വലിയ വലിയ തീരുമാനങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ആക്ച്വലി ഭയങ്കര ബിസിയാണ്.
0: അതെ, നമ്മള് ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ സംസാരം, നമ്മുടെ സെയിൽസ് ടീം എല്ലാരും സംസാരം വിജയ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് മാതൃദിനായിട്ട് നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്, അതായത് വിജയ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾ ഭയങ്കര ക്രമീകരണമുള്ള ഒരാളാണ്. അതായത് എണ്ണ ചേർത്ത ഭക്ഷണങ്ങള്, മധുര പലഹാരങ്ങള്, പക്ക ഡയറ്റ്, അതെല്ലാം ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ഡയറ്റും തെറ്റുന്നൊരു സംഭവമുണ്ട്. അമ്മ കൊടുത്തു വിടുന്ന, അത് ലൊക്കേഷനിലേക്ക് ആണെങ്കിലും കൊടുത്തു വിടുന്ന സക്കര പൊങ്കൽ, അത് എന്ത് ഡയറ്റ് ഉണ്ടെങ്കിലും ആള് അത് മാറ്റി വെച്ച്
1: കഴിക്കാറുണ്ട്
0: എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ചോദിച്ചു, ഇന്നത്തെ ദിവസം മാതൃദിനാണ്, നമ്മുടെയൊക്കെ അമ്മമാരും ഉണ്ടാക്കി തരുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും സ്വന്തം അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു വിഭവം
1: മനസ്സിലാക്കി
0: ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൽ അമ്മയുടെ ഒരു സീക്രട്ട് റെസിപ്പി ടച്ച് ഉണ്ടാവും, അത് എങ്ങനെയൊക്കെ ചെയ്താലും വരില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു രാവിലെ തന്നെ. അപ്പൊ കുറെ ഇത് വന്നു. അപ്പൊ അതിൽ മാങ്ങ ചേർത്തിട്ടുള്ളൊരു
1: വിഭവം,
0: മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നെയ്മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. എനിക്ക് ഈ മാങ്ങ പുളി എന്ന് പറയുമ്പോ അറിയാതെ വായിൽ വെള്ളം വരും, ആ ടേസ്റ്റ് വരും. അപ്പോ ബിജു തങ്കച്ചൻ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്,
1: അതുപോലെ തന്നെ ഈ അമ്മമാരുടെ ഭക്ഷണ വിശേഷം പറയുന്ന സമയത്ത് പാലക്കാട് ഒരു അമ്മയുണ്ട് കേട്ടോ, അതായത് ഒരു യൂട്യൂബ് ചാനലാണ്, ഓക്കെ, അജീസ് വ്ലോഗ്സ് എന്നാണ്. ചിലപ്പോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കൊന്ന് യൂട്യൂബില് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ചാനൽ ഇവരുടെയാണ്. കാരണം എപ്പോഴും അമ്മ എന്ന് വിളിച്ചിട്ടാണ് ആള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളി. അപ്പൊ ആ ഒരു അമ്മ നമ്മുടെ അടുത്ത് കുറച്ച് സമയത്തിനുള്ളിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
0: ഓക്കെ, നൗഷാദ് പറയുന്നത് ഉമ്മ ഉണ്ടാക്കി തരുന്ന കൈപ്പത്തിരി,
1: ഓ അടിപൊളി,
0: രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: ഓക്കെ
0: ഓക്കെ, നിസ ചേച്ചി വന്നു സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, റിയാസ് കൂർഗിന്റെ മെസ്സേജ് ആണ്. അൻഫാല് പറയുന്നത് വൗ, ഒരു രക്ഷയില്ല, എന്റെ ഉമ്മാന്റെ ബിരിയാണി, അതും ചെമ്മീൻ ബിരിയാണി എന്നാണ് പറയുന്നത്. ഓക്കെ, രാവിലെ തന്നെ നമ്മൾ ഈ ഭക്ഷണ മേഖല
1: അറിയാതെ
0: ആയി പോണതാണ്,
1: അറിഞ്ഞു അറിയാതെ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
0: മെയ്ഡ് ഇൻ യു എസ് എ.

0: suno. The Big Biggest Jewelry Festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
2: Only on Radio Suno.

0: KBS Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. മോർണിംഗ് സവാരിയുടെ യാത്രയിൽ അയൽവക്കത്ത് നിന്ന് ഒരു പയ്യൻ വന്നിട്ടുണ്ട്.
6: അയൽവക്കത്തെ
5: പ്രധാന പയ്യൻസ് എത്തിയിട്ടുണ്ട്. സുധീർ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
7: കുടിയിർക്കും കുട്ടി
6: നൻപറുകളും
7: എല്ലാരും ആ ഒരു ഫീലിലാണെന്ന്
6: തോന്നുന്നു.
7: സോഷ്യൽ മീഡിയ എടുത്താലും ഏത് മീഡിയ എടുത്താലും അവിടെ ഒരാളുടെ മുഖം മാത്രമാണ്, അമ്മയുടെ ഒരു മുഖമാണ്. കാരണം ഇത് മദേഴ്സ് ഡേയും കൂടെയാണ്. അപ്പൊ അമ്മയുടെ കൂടെ ഉള്ള ഫോട്ടോയാണ് വിജയ് ഇട്ടിരിക്കുന്നത്.
5: അത് മാത്രല്ല, വിജയ് സത്യ പ്രതിജ്ഞ ചടങ്ങിന് വരുന്ന കാഴ്ച, സാധാരണ ഒരാൾ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് സൗത്തിലേക്ക് നമ്മൾ അച്ചേർന്ന് പറഞ്ഞ വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു അച്ചേരാണ്. പക്ഷെ ഇത് അദ്ദേഹം വന്നിരിക്കുന്ന രീതിയും സ്റ്റൈലും തന്നെ മാസാണ്.
6: തീർച്ചയായിട്ടും
7: അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാറ്റിക് പേഴ്സോണ പുള്ളി കീപ് ചെയ്തു, അത് ലൈഫിലും കൊണ്ടുവരുന്നുണ്ട്. യൂഷ്വലി നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ്
6: രണ്ടും ഒന്നാണ്.
5: അത് മാത്രല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൈക്കിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം പുറത്തു വരുമ്പോ തന്നെ ആ ക്രൗഡ്
6: സൈലൻസ് ഉണ്ട്
5: കൊടുത്തിട്ട്,
6: സൈലൻസ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി അതിന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അലയോലി എന്താന്നറിയ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാം ആയിട്ടാണ് പിന്നെ ഡയലോഗിലേക്കുള്ള സംസാരിച്ചു തുടങ്ങുന്നത്.
5: അതെ, തീർച്ചയായിട്ടും ആ ഒരു വലിയ ജനസാഗരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ജയ് വിളിക്കുന്നു, ആർത്ത് വിളിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം കേരളത്തിൽ എന്താകും
6: എന്നുള്ളത്. നമ്മള് വെയിറ്റിംഗ് ആണ്,
5: അറിയാം എന്ന്,
6: ഇന്നലെ അറിയാന്ന് പറഞ്ഞു, ഇന്ന് അറിയാന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. തീർച്ചയായിട്ടും
5: ഇനി അറിയാനുള്ള ഒരു വിശേഷം, ഇന്നലെ ഖത്തർ അമീർ കപ്പ്
7: അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് അകത്ത് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞാൻ പുറത്തു വരെ പോയി അപ്പോഴത്തേക്കും എന്താ പറയാ, എന്റെ കയ്യില് ഫൈനലിലേക്കുള്ള
5: അക്രഡിറ്റേഷൻ,
7: അപ്പൊ എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല.
6: ഇപ്രാവശ്യം
7: അടിപൊളിയായിരുന്നു. കാരണം അകത്തോട്ട് കയറി, അകത്ത് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ആ ഒരു ഗാലറിയിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റേഡിയം കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അതായത് ആ നാരോ ലൈനിൽ നിന്ന് അതിങ്ങനെ വൈഡ് ആവുന്ന ഒരു ഫീല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു പ്ലെയർ ആണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. ആൻഡ് ആ സമയത്ത് അവിടെ ഓപ്പണിംഗ് സെറമണിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് ടീമും ലൈനപ്പ് ചെയ്തിരിക്കുന്നു, മാർഷൽ ബാൻഡ് ലൈനപ്പ് ചെയ്തിരിക്കുന്നു. ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അത് ചെന്ന് കണ്ടു. അതിനുശേഷം ഗെയിം സ്റ്റാർട്ടായി. ഗെയിം സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങോട്ടും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോൾ അവർ അടിക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാഫില് 1 ഗോൾ അടിച്ചത് തിരിച്ചു കൊടുത്തെങ്കിലും വീണ്ടും 2 ഗോൾ അടിച്ച് അവര് ആ ഒരു ആധിപത്യം സ്ഥാപിച്ചു. അതെ അതെ അതെ, ഇനി നമുക്ക് മുമ്പേ ആരും ഇല്ല. അവരുടെ ലാസ്റ്റ് ഇയറിലെ ടൈറ്റിൽ അവർ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസും എക്സ്റ്റാറ്റിക് ആയിരുന്നു.
5: ഫാൻസിന്റെ കാര്യം പറയുമ്പോൾ ഏകദേശം 37,823
6: അതാണ്
5: ഒഫീഷ്യലി കണക്ക് വന്നിട്ടുള്ളത്. അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ആർക്കായിരുന്നു ഫാൻസ് കൂടുതൽ?
7: ചിയറിങ്ങിന് ഇപ്പൊ എന്റെ നേരെ മുമ്പേ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. ഞാൻ ഇരുന്ന പൊസിഷൻ എനിക്ക് കാണാൻ പറ്റിയിരുന്നത് അൽഖറാഫ ഫാൻസ് ആയിരുന്നു. അൽഖറാഫ ഫാൻസ് ത്രൂ ഔട്ട് ദി
6: ടൂർണമെന്റ്
7: ഓളമായിരുന്നു. എന്റെ അതിന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് അൽസദ് ഫാൻസിനെ കാണാൻ പറ്റില്ല. മേ ബി ഞാൻ ഇരുന്ന പൊസിഷൻ അതായിരിക്കാം. പക്ഷെ അൽസദ് നല്ല രീതിയിൽ ചില പ്ലേസ് ഒക്കെ അവർ നല്ല രീതിയിൽ കളിച്ചു കേട്ടോ. നല്ല രീതിയിൽ കൊണ്ടുവന്ന പ്ലേസ് ആയിരുന്നു. പക്ഷെ അവസാനം വന്ന് കലവടച്ച ഒരു പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് സ്കോർ 2-2 ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില മൊമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഓന്ന് ശബ്ദം വരുമ്പോഴത്തേക്കും മനസ്സിലാക്കി നോക്കി, ഈ സൈഡിലൊക്കെയാണല്ലേ അൽസ ഫാൻസ് ഇരിക്കുന്നത്.
5: ഞാൻ ഒരു വാക്ക് പറയാൻ വിളിച്ചാണ്, ഞാൻ ശരിക്കും ഇതാണെന്ന് ചോദിക്കാൻ
6: ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല വിശേഷങ്ങളിലൂടെ പോയി പോയി എന്നുള്ളതാണ്.
5: നമുക്ക് ഫുട്ബോൾ ആകുമ്പോ ഒഫീഷ്യൽ
6: അതെ, മാത്രമല്ല വേൾഡ് കപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഒരുപാട് പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്.

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Cinema.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് മാതൃദിനമാണ്, മദേഴ്സ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഒരു അമ്മേനെയും മോനെയും നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവാണ്. അജി രുക്മിണി എന്നാണ് അവരുടെ പേര് കേട്ടോ. പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോസ് കണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്, പാലക്കാട് ഭാഗത്തു നിന്നുള്ള വ്യക്തികളാണ്. അപ്പൊ അവരുടെ വീഡിയോസ് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മകൻ അമ്മയെ വിളിച്ചുകൊണ്ടാണ്. അവരുടെ കുക്കിംഗ് ചാനലാണ് കേട്ടോ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ എന്തായാലും ഒരു സാധാരണ വീടിന്റെ ഉൾത്തളമാണ് നമുക്ക് അവരുടെ വീഡിയോസിൽ കാണാൻ പറ്റുക. അപ്പൊ എന്തായാലും ആ ഒരു അമ്മയും മകനും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് അജി, വെൽക്കം ടു റേഡിയോ സുനോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിലെ ഒത്തിരി ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മ എന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഒരേ ഒരാള് അജിയാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണോ?
1: അതെ അതെ അതെ, വീട്ടിൽ നമ്മള് അമ്മനെപ്പോഴും അമ്മ നിറഞ്ഞു വിളിക്കുമല്ലോ, അപ്പൊ അങ്ങനെ വിളിച്ചു വിളിച്ചു സംഭവിച്ചു പോയതാണ്.
0: വീഡിയോസ് ചെയ്തു തുടങ്ങി എത്ര കാലമായി?
1: നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷമൊക്കെ ആയി, പക്ഷെ നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഒരു വർഷം ആവണേ ഉള്ളൂ. അമ്മയും ഞാനും കൂടി കോമ്പോ തുടങ്ങിയിട്ട് ഒരു വർഷം ആവണേ ഉള്ളൂ.
0: ആ കോമ്പോ അങ്ങ് ഹിറ്റ് ആയല്ലേ?
1: അങ്ങനെ ഹിറ്റ് ആയി. അതെ, നമ്മൾ പ്രതീക്ഷനേക്കാൾ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആ ഒരു ഇത്.
0: എന്താണ് പുറത്തുള്ള ആളുകളൊക്കെ കാണുമ്പോ എന്തൊക്കെയാ പറയാ?
1: നമുക്കിപ്പോ എവിടെ പോയാലും ഇപ്പോ അമ്മയാണെങ്കിലും അമ്മ ഇപ്പോ അമ്മ അത്യാവശ്യം പുറത്തൊക്കെ പോകുന്ന ആളാണ്, അപ്പൊ എവിടെ പോയാലും അമ്മനെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്, അമ്മയുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് അമ്മയ്ക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാണ്, ഷെഫാണ്, ഞാൻ കാറ്ററിംഗ് ആണ്, ഓൺ ബിസിനസ് കാറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് അമ്മയിൽ നിന്നാണ് ആ ഒരു ഈ താല്പര്യം, ഞാൻ കടന്നു വന്ന അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, എന്റേതായ രീതിക്കുള്ള റെസിപ്പീസും ഉണ്ട്, അമ്മന്റെ ഉണ്ട്, അങ്ങനെ പോണു. അതെ.
0: അപ്പൊ ഈ പറഞ്ഞ എന്തൊക്കെയാ നമ്മുടെ സ്പെഷ്യൽ? എന്താ ചിക്കൻ കുമ്പളങ്ങ കറിയാണോ? ഞാൻ എപ്പോഴും നിങ്ങളുടെ വീഡിയോസിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യും.
1: നമ്മള് അതെ, നമ്മള് പാലക്കാട് കല്യാണങ്ങൾക്കൊക്കെ തലേന്ന് മിക്കവാറും ഈ കോഴിയും കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആണത്. അതൊരു ഒന്നുമില്ല, നമ്മുടെ സാധാ ആ ചോറിന്റെ കൂടെ ഈ ഒരു കറി മാത്രം കഴിക്കുമ്പോ അതൊരു വല്ലാത്തൊരു സുഖമാണ്.
0: അമ്മ എടുത്തുണ്ട്, അമ്മ എടുത്തൊന്ന് കൊടുക്കാമോ?
1: ഉണ്ട്, അമ്മ എടുത്തുണ്ട്, പറഞ്ഞോളൂ.
2: ഹലോ
0: അമ്മ, എന്തുണ്ട് വിശേഷം?
2: സുഖം തന്നെ.
0: ഓ സുഖം തന്നെ അമ്മ,
2: അമ്മയ്ക്ക് സുഖം.
0: അടിപൊളി. അമ്മയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ.
2: അതെ അല്ലേ, നന്നായിരിക്കട്ടെ. മക്കള് പറഞ്ഞതിൽ വളരെ അധികം സന്തോഷം.
0: അമ്മക്ക് എങ്ങനെ വീഡിയോസ് ഒക്കെ ആദ്യം എടുത്തപ്പോ അങ്ങനെ ഇഷ്ടമായതാണോ, പിന്നെ പതുക്കെ പതുക്കെ അതിലേക്ക് വന്നാണോ, എങ്ങനെയായിരുന്നു?
2: ഞാന് മക്കളിനെ ചീത്ത പറയാറുണ്ട്, എന്നെ എന്തിനാ നിങ്ങൾ ഇതിൽ നിർത്തണേ, എനിക്കത് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ആദ്യം ചീത്ത പറയാറുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോ നമ്മൾക്കും അത് ഇഷ്ടമായി തുടങ്ങി.
0: അച്ഛൻ പറയത്തില്ല, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. അച്ഛനും ഭയങ്കര സൂപ്പർ, ഭയങ്കര ജെനുവിൻ ആയിട്ടാ പറയുന്നത്. അത് ഭയങ്കര രസം കേട്ടോ.
2: അച്ഛൻ എന്താ പറയാ, അച്ഛൻ കുഴപ്പമില്ല, അച്ഛൻ അങ്ങനെ അഭിപ്രായം പറയുള്ളൂ.
0: നമ്മള് ശരിക്കും പാലക്കാട് എവിടെയാണ് സ്ഥലം?
2: പാലക്കാട് വടക്കഞ്ചേരി, വടക്കഞ്ചേരിയാണ് നമ്മുടെ.
0: ആലത്തൂര് വടക്കഞ്ചേരി. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന പാലക്കാടുകാർക്കൊക്കെ വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ?
2: തീർച്ചയായും.
1: കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ പോയി നമ്മുടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ സ്ഥലം പ്രോപ്പർ സ്ഥലം ആലത്തൂര് വടക്കഞ്ചേരി, കണ്ണമ്പുഴ പുതുക്കോടാണ് നമ്മുടെ സ്ഥലം. തിരുവനന്തപുരം, കാസർഗോഡ് എല്ലാവരും ചെയ്തു കൊടുക്കാറുണ്ട്.
0: അപ്പൊ
1: എന്ത് സർവീസ് ആണെങ്കിലും ചെയ്തു കൊടുക്കും.
0: അപ്പൊ ഇൻസ്റ്റയിൽ ഒന്ന് DM ചെയ്താൽ മതി അല്ലേ?
1: മതി. നമുക്കിപ്പോ താല്പര്യമുള്ളവർ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം, നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അജീസ് കിച്ചൺ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ്.
0: അമ്മ ഇത് ഇത്രയും ചെയ്ത വീഡിയോസിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്?
2: അങ്ങനെ പറഞ്ഞേ സമയം കൂടിയില്ല.
0: അപ്പൊ ഇതൊന്നും കാണുന്നില്ല
1: അമ്മ ഏതാണെങ്കിലും.
2: അമ്മയ്ക്ക് നിറയെ പണിയുണ്ട് മനെ.
0: അറിയാം.
2: കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മകള് കാട്ടിത്തരും.
1: നമുക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളും വീട്ടിൽ കാണുന്നുണ്ടാവും.
0: അമ്മ ഉണ്ടാക്കുന്നതിൽ അജിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്താണ്?
2: അവന് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം പടവലങ്ങയും പരിപ്പും.
0: പടവലങ്ങയും പരിപ്പും അല്ലേ, അതൊരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ളത്.
2: അത് നല്ല ഇഷ്ടമാണ്.
0: ഇപ്പൊ അജി ഉണ്ടാക്കുന്നതിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടത് എന്താ?
2: അജി ഉണ്ടാക്കണേല് ഇഷ്ടം പറഞ്ഞ അവക്ക് എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്.
0: അതാണ് അമ്മ അല്ലേ. അമ്മ എന്തൊക്കെ പച്ചക്കറി ചെയ്യുന്നുണ്ട് വീട്ടില്?
2: വീട്ടിലിപ്പോ കൊറേശ്ശെ നമ്മള് വഴുതിന, വെണ്ടയ്ക്ക, ഊർക്ക, പയറ്, പച്ചമുളക് എല്ലാം ചെയ്യാറുണ്ട് നമ്മള്. ഊർക്ക കൃഷിയൊക്കെ ആകുമ്പോ എന്റെ മക്കൾ വായോ കുറച്ച് കൊണ്ടുപോകും.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. വിളിച്ചതിന് തന്നെ സന്തോഷം, അത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം. അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റിയ സന്തോഷം. നിങ്ങൾ നല്ല തിരക്കിലാന്നറിയാം, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. അജി അമ്മയ്ക്കൊരു ഹാപ്പി മദേഴ്സ് ഡേ പറയാമോ? ഓക്കെ അമ്മ, ശരി എന്നാ, ബൈ ട്ടോ. ബൈ ബൈ ബൈ ബൈ ബൈ.
3: അടിപൊളി.
0: എന്താണല്ലേ,
3: എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതായത് അമ്മ പറയുന്നുണ്ടല്ലോ കൂർക്കയൊക്കെ ആവുമ്പോ വായോ
0: വായോ
3: കുറച്ച് കൊണ്ടുപോവാം. എന്റെ അമ്മ വീട്ടിലൊക്കെ ഈ കൂർക്ക ഭയങ്കര കൃഷി, അത് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്.
0: ഇതുപോലെ
3: അല്ലെങ്കിൽ അത് അവിടെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വലിയൊരു എന്തോ കണക്ട് ചെയ്തു.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് പലരെയും കണക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അമ്മയ്ക്കും മോനും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
3: അമ്മക്കിളിക്കൂട്ടിൽ നിന്ന്
0: അതെയുള്ള പാട്ട്. അതെ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: You're listening to...
0: Leon Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: വൺ മാൻ ഷോ.
1: അതെ, വൺ മാൻ ഷോ. ഇന്നത്തെ ദിവസത്തെ നമുക്ക് ആക്ച്വലി അങ്ങനെ വിശേഷിപ്പിക്കാം,
0: വൺ മാൻ ഷോ. മൂവിയിലെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ടി വി കാണുമ്പോൾ എന്താ അവിടെ ഒരു വൺ മാൻ ഷോ.
1: അതെ,
0: എന്ത് എന്ത് പ്രൗഢിയോടുകൂടിയാണ് അദ്ദേഹം ആ കസേരയിലേക്ക് ഇരിക്കുന്നത് കാര്യമാണ്.
1: അതെ, പിന്നെ ഉറപ്പായിട്ട് എന്തായാലും ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു യുഗമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തലൈവർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ഉറപ്പായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ വിജയ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ ഒരു സ്വാധീനം കേരളത്തിലും കാര്യമായിട്ട് തന്നെയുണ്ട്. കേരളത്തിലും ഇപ്പൊ
1: ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര വലിയ ആഘോഷങ്ങളൊക്കെ പല കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് പല ഭാഗത്തു നിന്നുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നു തിരുവനന്തപുരമുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വിജയ് സിനിമകള് അവിടെ തമിഴ്നാട്ടില് റിലീസ് ആവുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും റിലീസ് ആവുന്ന സമയത്ത് തിരുവനന്തപുരത്തും വലിയ ആഘോഷങ്ങളാണ് നടക്കാറുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനി വിജയുടെ ഒരു വരവ് കേരളത്തിലേക്ക് ഉണ്ടാവുക എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. ഇതുവരെ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. ഞാൻ ആ
0: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇനി പറഞ്ഞില്ലെങ്കിൽ എന്ത്, ഇനി പറഞ്ഞില്ലെങ്കിൽ എപ്പോ, ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു വിജയ് ഫാൻ ഞാൻ.
1: അതാണ്, പക്ഷെ വിജയ് നമുക്കൊരു ഇഷ്ടക്കുറവില്ല. വിജയ് എന്ന് പറയുന്ന താരത്തോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്.
0: വിജയ് എല്ലാവരും ഫാനാക്കി.
1: വിജയോട് ഇഷ്ടക്കുറവുള്ള ആരാണ്? നമ്മുടെ ഇവിടെ അത്ര ഇഷ്ടക്കുറവുള്ള ആരും ഇല്ല.
0: അല്ല, ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയത്ത് എന്നെ എല്ലാവരും കളിയാക്കി.
1: സൂര്യ ഫാൻസ് ഇവിടെ ഉണ്ട്. അവരെല്ലാരും കൂടെ അപ്പോഴും ഒരു സൈഡിലേക്ക് മാറ്റുമായിരുന്നു,
0: എന്നെ ഒറ്റപ്പെടുത്തി നിർത്താറുണ്ട്.
1: അതെ,
0: പക്ഷെ ഇപ്പൊ ഞാൻ ആ മാസ വരവ് തിരിച്ചു
1: വന്നിരിക്കുന്നു.
0: ബിജിഎം പോടണ്ണ,
1: വിസില് പോട്, വിസില് പോടെന്ന് പറയേണ്ടവരും. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ട് വിജയുടെ ആ ഒരു ദിവസത്തിന്റെ, ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു ഗംഭീര കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും അധികം നമുക്ക് കേൾക്കാനും അറിയാനായിട്ടും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ വിജയ് പാട്ടുകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ മാറ്റ്നി മാഷപ്പ് എന്തായാലും ഒരു വിജയ് സ്പെഷ്യൽ വിശേഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പോകാനായിട്ട് പോകുന്നത്. എന്നാൽ 2027 ഏഷ്യ കപ്പിനുള്ള ഗ്രൂപ്പ് നറുക്കെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഖത്തർ, ജപ്പാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് എഫിലായിരിക്കും മത്സരിക്കാനായിട്ട് പോകുന്നതായിട്ട്. 2027 ഏഷ്യ കപ്പിനുള്ള ഗ്രൂപ്പ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതിട്ട്. അപ്പൊ ഈ പാട്ട്
0: പാട്ട് ഞാൻ എന്താന്ന് വെച്ചാല് എന്റെ ഞാൻ കട്ട വിജയ് ഫാനായി മാറിയ പാട്ട് തന്നെ ആ സിനിമയിൽ ഒരുപാട് പ്രാവശ്യം വന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മള് പോകുന്നു ചെന്നൈ ബീച്ചിലേക്ക് പോവാണ് നേരിട്ട് പാട്ടിലേക്ക്. എല്ലാ വിജയ് ഫാൻസിനും
1: സ്പെഷ്യൽ ഡെഡിക്കേഷൻ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
3: you're home. സമയം 9 കഴിഞ്ഞ് 44 മിനിറ്റ്, 9:45 എത്തുന്നു. അപ്പൊ എന്തായാലും മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളില് നിസയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എവിടെ
4: ഹൈഡൻസിക്ക്? എവിടെയാണല്ലേ
3: ഹൈഡൻസിക്ക്? എവിടെ?
4: ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ടാണ് ഇന്ന് ഹൈഡൻസിക്കിലേക്ക് എത്താൻ പറ്റാതിരുന്നത്.
3: ഓക്കെ, അപ്പൊ മുഹമ്മദ് ചോദിക്കുന്നത് എന്താ വെച്ചാല് ഹൈഡൻസിക്കിന്റെ ടൈം ഒക്കെ ചേഞ്ച് ആക്കി വന്നാ?
4: ഇല്ലല്ലേ,
3: 9
4: ഹൈഡൻസിക്ക് ഉണ്ടാവും. ഇന്ന് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ നാളെ നമ്മള് കൂടുതൽ കരുത്തോടെ കൂടുതൽ ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും മെട്രോയുടെ വിശേഷങ്ങൾ അപ്പണി ഷെയർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ?
3: തീർച്ചയായിട്ടും. 29 കോടിയിലധികം ആളുകള് യാത്ര ചെയ്ത് മെട്രോ അല്ലെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
4: 2010 ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. 7 വർഷങ്ങൾ പൂർത്തിയാക്കി ജൈത്രയാത്ര നമ്മുടെ ദോഹ മെട്രോ തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മളൊക്കെ മെട്രോ എവിടെയാണ്, മെട്രോ കിട്ടുന്ന സ്ഥലം എവിടെയാണ്, അവിടേക്ക് എന്നെ നോക്കിയാൽ മതി എന്ന് പലപ്പോഴും പറയുന്ന രീതിയിലേക്ക് നമ്മള്.
3: അതുപോലെ നമ്മുടെ വാലറ്റിലൊക്കെ ആ മെട്രോ കാർഡുകൾ
4: ഇല്ലേ,
3: നമ്മുടെ കത്ര ഐ ഡി പോലെ ലൈസൻസ് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതും കൂടിയാണ്.
4: അതെ. എന്നാലും ദോഹ മെട്രോയുടെ ആ യാത്ര അതിഗംഭീരമായിട്ട് ഇനിയും ഇനിയും
3: തുടരുന്നു,
4: ഞങ്ങളുടെ മുന്നോട്ട് പോട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞങ്ങൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്.
3: അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതൃദിന ആശംസകൾ. എങ്ങനെയാണ്, എല്ലാവരും അമ്മമാരെയൊക്കെ വിളിച്ചാണെങ്കിലും മെസ്സേജ് അയച്ചാണ്?
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
3: അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് കാബൂളി മൂവിയിലെ പാട്ടിലേക്ക്. ടാറ്റാ,
4: ബൈ ബൈ.

0: सुनो अपडेट्स।
1: നമസ്കാരം, സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി അപ്പുണ്ണി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി, യു എസ് വൈസ് പ്രസിഡന്റ്

0: JD Vansumayi വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും പങ്കുവച്ചു. രാജ്യത്ത് കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനും പകർച്ചവ്യാധികൾക്കും എതിരെ മുൻകരുതൽ സ്വീകരിക്കുന്നതിനുമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഖത്തർ നാഷണൽ വിഷൻ 2030 ഭാഗമായാണ് പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ച ദോഹ മെട്രോ 7 പൂർത്തിയാക്കി യാത്ര തുടരുന്നു. 2019 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ രാജ്യത്തെ ഗതാഗത സംവിധാനത്തിൽ നിർണായകമായി മാറാൻ ദോഹ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇതുവരെ ഏകദേശം 29.2 crore യാത്രക്കാരാണ് മെട്രോയുടെ സേവനം പ്രയോജനപ്പെടുത്തിയത്. അമീർ കപ്പ് അൽ ഖരാഫയ്ക്ക് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ അൽസദിനെ 1-4 പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അൽ ഖരാഫ കിരീടം നിലനിർത്തിയത്. ഖത്തറിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ എങ്ങനെയാണ്? ഏറ്റവും കൂടിയ താപനില 37°C, ഏറ്റവും കുറഞ്ഞ താപനില 29°C.
1: Weather report powered by Qatar Meteorology Department.

നല്ല ബ്യൂട്ടിഫുൾ ഒരു സോങ് കേട്ട് വരുന്ന സമയം. ഗുഡ് മോർണിംഗ്. സമയം എന്താ, 10 മണി കഴിഞ്ഞു, 8 മിനിറ്റ് ആയിരിക്കാണ്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ എനിക്ക് സമയമായി. അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെ ഇനി ഒരു 3 മണിക്കൂർ. കുറച്ചധികം കഥകൾ പറയാനൊക്കെ ആയിട്ടുള്ളത്. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓൾ ദ സൂപ്പർ മോംസ് ഔട്ട് ദെയർ, എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ആരെങ്കിലും ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അമ്മമാരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വിഷ് ദം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ, എൻ്റെ ഒരു ഡേ തുടങ്ങുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ, എനിക്കൊരു മെസ്സേജ് അനിലിൽ നിന്നും വന്നിരിക്കുകയാണ്. അനിൽ ചാലിയക്കര. ഓക്കെ, അനിലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഹം ഹോസ്പിറ്റലിലാണ്, സർജറിയൊക്കെ കഴിഞ്ഞു, ബ്രദേഴ്സ് ഒക്കെ തന്നെ അവിടെയുണ്ട്. എന്നാലും നിങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിക്കണം സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. ഞാൻ ആലോചിച്ചു, ഒരു അമ്മയ്ക്കൊരു പനി വന്നു കഴിഞ്ഞാൽ വീട്ടിലാകെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമേ. അത് നമുക്ക് കുഞ്ഞുനാളിലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നതും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനാണ്. പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് കാണുമ്പോൾ ഒരു സമാധാനവും. എന്തായാലും എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ദുആയിൽ വെക്കുന്നതായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ ഹായ് ഫ്രം പാലം ആൻഡ് അമീൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ സൂപ്പർ മോംസിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെയും അമ്മയോടൊപ്പം സീസൺ 4 ഇന്ന് സംഭവിക്കാനായിട്ട് പോകുന്നു. ഒരുപാട് അമ്മമാരെയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് റേഡിയോസിനോട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. സെലിബ്രേറ്റിംഗ് ദ ലവ്, സ്ട്രെങ്ത് ആൻഡ് കൈൻഡ്നെസ് ഓഫ് എവറി മദർ, താങ്ക് യു ഫോർ യുവർ എൻഡ്ലെസ് സാക്രിഫൈസസ് ആൻഡ് ഡിവോഷൻ എന്ന് പറഞ്ഞിട്ടാണ് ദാ ഓരോ വിഷസും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷസിൻ്റെ കൂടെ എൻ്റെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗാണ് കേട്ടോ. ഉണ്ണിമേനൻ സാറും ചിത്രശേഷിയും പാടിയ ശ്യാമ മൂവിയിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്.

Suno presents Super Mom Stories. Mother's Day Special Super Mom Stories. Super Mom Stories. സംഗീത ലോകത്തിൽ സ്വന്തം ഇടം കണ്ടെത്താൻ പോരാടിക്കൊണ്ടിരുന്ന ഒരു യുവാവിന്റെ കഥയാണിത്. ഇളയരാജ. അന്ന് ചിന്നത്തായിയുടെ മക്കളായ ഇളയരാജയും സഹോദരന്മാരും സിനിമാ ലോകത്തിൽ വലിയ സ്വപ്നങ്ങൾ പിന്തുടരാൻ മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവരുടെ അവസ്ഥ അത്യന്തം ദാരിദ്ര്യമായിരുന്നു. ട്രെയിൻ ടിക്കറ്റിന് പോലും പണമില്ലായിരുന്ന കാലം. അവരുടെ വീട്ടിൽ വിലമതിക്കാനാകാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റേഡിയോ. അന്നത്തെ കാലത്ത് റേഡിയോ വെറും ഒരു ഉപകരണം മാത്രമല്ലായിരുന്നു, കുടുംബത്തിന്റെ ഏക വിനോദവും സന്തോഷവുമായിരുന്നു. മക്കൾ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിൽ നിൽക്കെ അമ്മ ചിന്നത്തായി ഒരു നിമിഷം പോലും മടിച്ചില്ല. അവൾ ദിവസവും സ്നേഹത്തോടെ കേട്ടിരുന്ന ആ റേഡിയോ എടുത്ത് മക്കളുടെ കയ്യിൽ കൊടുത്തു. അത് വിറ്റ് മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് പണം കണ്ടെത്താൻ പറഞ്ഞു. ആ റേഡിയോ വിട്ടുകൊടുത്തുകൊണ്ട് അവൾ പറയാതെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിനി ഈ ലോകത്തിന്റെ സംഗീതം കേൾക്കേണ്ടതില്ല, കാരണം ലോകം ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങളുടേതാണ്. ആ ത്യാഗം ഫലിച്ചു. ആ റേഡിയോ വിറ്റ് കിട്ടിയ പണവുമായി അവർ മദ്രാസിലേക്ക് എത്തി, ഇന്നത്തെ ചെന്നൈയിൽ. പിന്നെ നടന്നത് ചരിത്രം. അമ്മയുടെ ത്യാഗം വെട്ടിയൊരുക്കിയ സംഗീത ലോകത്തിന്റെ ഇതിഹാസം ഇളയരാജ എഴുതി ചേർത്ത ചരിത്രം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ടു.

ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ചില വിഷസ് ഒക്കെ പറയാനായിട്ട് ഇവിടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ള ഷമീം ആൻഡ് ജനീഷ് അല്ലേ, അതെ, ഇവർക്ക് വേണ്ടിയിട്ട് അൻവിൻ്റെ വക ഒരു വിഷസ് കൊടുക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഇത്തയും അളിയനുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഷമീമിനും ജനീഷ്, ജനീഷ് തന്നെയാണോ പേര്? ജനീഷ് കൊള്ളാലോ, നല്ല പേര് കേട്ടോ. എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വക ആ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറയാണ് കേട്ടോ. ആഹാ, അടുത്ത ഒരെണ്ണം കൂടി വന്നിട്ടുണ്ടോ. ഹാപ്പി മാരീഡ് ലൈഫ് ടു ജംഷീർ ആൻഡ് സഹ്ല. ഇവർക്ക് വേണ്ടിയിട്ട് അമീൻ, മുഹമ്മദ് ഷാ, നജീം ഷാ, അബ്ബാസ്, മുസ്തഫ ആൻഡ് സമീർ, ഇവരുടെ വക ആ ഒരു വിഷസ് അറിയിച്ചിരിക്കുകയാണ്. അപ്പം രണ്ട് കൂട്ടർക്കും ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. അപ്പോൾ ആനിവേഴ്സറി ചിലവൊക്കെ നടക്കട്ടെ, അതൊക്കെ ഒരു വഴിയിലൂടെ പോട്ടെ. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും ഖത്തറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ രാത്രിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരും. ഈ ബാലൻസ് വരുന്ന ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അഥവാ കയ്യിലൊരു പാത്രം ഇല്ലയെന്ന് വിചാരിക്കും, ഫ്രിഡ്ജിൽ കയറ്റണമല്ലോ. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ അലുമിനിയം ഫോയിൽ, അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ഒരു സാധനമാണ് മിക്ക വീടുകളിലും, അലുമിനിയം ഫോയിൽ എടുക്കുക, അതിലേക്ക് സാധനങ്ങളൊക്കെ വയ്ക്കുക, അതങ്ങടേക്ക് സെറ്റാക്കിയിട്ട് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പക്ഷേ ഇതൊക്കെ എന്തുമാത്രം നല്ലതാണ്, ഹെൽത്ത് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് സേഫാണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു സംഭവം നമ്മളൊന്ന് ആലോചിക്കാറുണ്ടോ? പക്ഷേ എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നല്ലൊരു ഹാബിറ്റ് അല്ല, ഒരിക്കലും ഇത് സേഫ് അല്ല. കാരണം അലുമിനിയം ഫോയിൽ എന്ന് പറയുന്നത് 98.5% അലുമിനിയം ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ അമൗണ്ട് ഓഫ് സിലിക്കോൺ ആൻഡ് അയൺ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നതിലൂടെ സ്ട്രെങ്ത് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ബാക്കിയുള്ള ഇതിനകത്ത് ഭയങ്കരമായിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു അലുമിനിയം ഫോയിൽ കാരണം വരാൻ ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിലൂടെ തന്നെ നമുക്ക് അലുമിനിയം ഫോയിൽ ഒരിക്കലും നമുക്ക് ഭയങ്കര എയർ ടൈറ്റായിട്ട് വയ്ക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അലുമിനിയം ഫോയിൽ ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് സാധനം വയ്ക്കുക, അങ്ങോട്ട് മടക്കുക, അങ്ങ് വയ്ക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. ഭയങ്കര ടൈറ്റായിട്ടൊന്നും വയ്ക്കില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അതിലേക്ക് എയർ പോകും. ആ എയർ ഉള്ളിലേക്ക് കയറുന്നത് കാരണമാണ് ഈ ബാക്ടീരിയ കൂടുതൽ വരുന്നത്. ഈ ബാക്ടീരിയയ്ക്ക് ഒരു പേരൊക്കെ ഉണ്ട്, അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. സ്റ്റെഫലോ കൊക്കൂസ് യാ, അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്റ്റെഫലോ കൊക്കൂസ് ആൻഡ് അതിനോടൊപ്പം തന്നെ ബക്കിലസ് സെറിയസ്, ഇങ്ങനെയൊക്കെയാണ് ബാക്ടീരിയയുടെ പേരുകൾ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു ഫുഡ്, പ്രത്യേകിച്ചും ചിക്കൻ, മീറ്റ്, റൈസ്, ഇതിലൊക്കെ പെട്ടെന്നായിരിക്കും ഒരു ചെറിയ ഓക്സിജൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബാക്ടീരിയ വളരുന്നത്. അതുകൊണ്ട് തന്നെ അത് ടോക്സിനായി മാറും. നമുക്കൊരു രീതിയിലും അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ഒരു രീതിയിലായിരിക്കില്ല അതുണ്ടാവുക. അതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഇതിലേക്ക് നല്ല രീതിയിൽ ചൂടുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫോയിൽ പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞ് വയ്ക്കുന്നതിലൂടെ ആ ഒരു കുക്ക് ചെയ്ത ഫുഡ് തന്നെ കുറച്ചും കൂടി പ്രശ്നത്തിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വയ്ക്കുന്ന സമയത്ത് ഒരു ഹാഫ് കുക്ക്ഡ്, ഹാഫ് കോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ, ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ള കുറച്ച് തണുത്ത ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാണ്. പക്ഷേ ആ ഒരു ഹീറ്റ് പെട്ടെന്നായിരിക്കും അതിനെ ഈ ഒരു ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഫുഡിനെ പ്രശ്നമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഡേഞ്ചറസ് സോണിലേക്ക് പോകാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാറുണ്ട് അലുമിനിയം ഫോയിലിൽ ഫുഡൊക്കെ പൊതിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാം. ഇപ്പോൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Apple Podcast
0: and
1: Google Podcast
0: The Big Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ഹോം ഡെലിവറി.

0: Mother's Day Special Supermom Stories.
1: Supermom Stories.
2: ജെ.കെ. റൗളിംഗ് എന്ന അമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. തന്റെ കുഞ്ഞ് ജെസിക്ക റൗളിംഗ് അരാന്തസ് താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിക്കരുത്, മകൾക്കൊരു നല്ല ജീവിതം നൽകാൻ അവളുടെ എഴുത്തുകൾക്ക് കഴിയുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുവൻ സമയ അമ്മയ്ക്ക് കൈത്താങ്ങൊന്നുമില്ലാതെ എഴുതാൻ സമയമെവിടെ? അതിനാൽ ഓരോ ദിവസവും അവർ ജെസിക്കയെ സ്ട്രോളറിൽ കിടത്തി എഡിൻബർഗിലെ തെരുവുകളിലൂടെ നടക്കും. ആ കുഞ്ഞു പതിയെ ഉറക്കത്തിലാഴും വരെ അവർ നടന്നുകൊണ്ടേയിരിക്കും. ജെസിക്കയുടെ കണ്ണുകൾ അടയുന്ന ആ നിമിഷം ജോയാൻ അടുത്തുള്ള ഒരു കഫേയിലേക്ക് ഓടും. അവിടെ ഒരു ചെറിയ മേശക്കരികിൽ ഇരുന്ന് പോകാൻ പറയാതിരിക്കാനായി ഒരു കപ്പ് കാപ്പി മാത്രം ഓർഡർ ചെയ്യും. അരികിൽ തന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുമ്പോൾ അവൾ വേഗത്തിൽ എഴുതി തുടങ്ങും. അവിടെ പിറന്നത് വെറും കഥകളല്ലായിരുന്നു. ഓരോ വാക്കിലും ഒരു അമ്മയുടെ സ്വപ്നമുണ്ടായിരുന്നു. ഓരോ വരിയിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരുടെ എഴുത്ത് തന്റെ മകളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാനായിരുന്നു. ഒരമ്മയുടെ അക്ഷരങ്ങൾ കൊണ്ടുള്ള നിശബ്ദ പോരാട്ടം അന്ന് ജനനം നൽകിയത് എക്കാലത്തെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റ് ആയി മാറിയ ഹാരി പോട്ടറിനായിരുന്നു. ഏവർക്കും മാതൃദിനാശംസകൾ.
0: Mother's Day Special Supermom Stories.
1: Supermom Stories.
3: You are listening.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Navya Nair.
4: You are listening to
3: Radio Suno. Kettu kettu kootu kooda.
5: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkolanda.

good morning. The happy married life to എന്തായത് അയോധി രാമൻ കാർത്തികേയൻ, അങ്ങനെയാണോ പേര്? കാർത്തിക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല പേരുണ്ട്. ഓഫ്കോഴ്സ് ഹാപ്പി മാരീഡ് ലൈഫ് ടു ഈ ഒരു കാർത്തികേയൻ. ഞാൻ മെസ്സേജ് ഞാൻ കൺവേ ചെയ്യുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അയോധി രാമൻ കാർത്തികേയൻ, നല്ല പേര്. ഓഹോ, ഇന്ന് ഒരാളുടെ വെഡിങ് ആനിവേഴ്സറിയും മറ്റൊരാളുടെ മാരേജും ആയിരുന്നോ? എന്തായാലും രണ്ടു പേർക്ക് വിഷസ് അറിയിച്ചു എന്ന് പറയൂ കേട്ടോ. അതുപോലെ തന്നെ തത്തയുടെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്, കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഫോയിൽ പേപ്പർ യൂസേജിനെ കുറിച്ചിട്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, പ്രത്യേകിച്ചും ഈ പൊട്ടച്ചോ ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം ബേക്ക് ചെയ്ത പൊട്ടച്ചോ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പെട്ടെന്ന് നമ്മൾ ബാക്കി വരുന്നതൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ തലയിൽ നിന്നൊക്കെ ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊട്ടറ്റോ നേരെ ഇതിലേക്ക് റാപ്പ് ചെയ്തിട്ടായിരിക്കും അങ്ങ് വയ്ക്കുക. പക്ഷെ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഭയങ്കര ബാക്ടീരിയ സ്റ്റോറായിട്ട് ഒരു ഡെഡ്ലി ഒരു രീതിയിലേക്കാണ് ആ ഒരു ഫുഡ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമ്മൾ അങ്ങനത്തെ ഒരു ബാക്ടീരിയ മൾട്ടിപ്ലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. അത് ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ തന്നെ ഫുഡ് റെഡിയാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ഗുഡ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ഫുഡിലേക്ക് ഈ ഒരു അലുമിനിയം ഫോയിലിലേക്ക് റാപ്പ് ചെയ്യുന്നതിലൂടെ തന്നെ അത് ഫുഡിൽ മിക്സാവുന്നതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് കുറേ പേരുടെ മൈൻഡിൽ ഒരു ചോദ്യം ഉണ്ടാവും. അങ്ങനെ ഒരു അസിഡിക് ഫോർമേഷൻ ഉള്ള ഫുഡുകളുണ്ടല്ലോ, അതായത് കറി ആണെങ്കിലും ടൊമാറ്റോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കറി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കറികളൊക്കെ തന്നെ ഇങ്ങനത്തെ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലുമിനിയം ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിൻ്റെ ആ ഒരു ലീഷ് ചെറുതായിട്ട് ഫുഡിലേക്ക് വരും. അങ്ങനെയാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഹൈ ലെവൽ ഓഫ് അലുമിനിയം ബോഡിയിലേക്ക് എത്തുന്നതിലൂടെ അതിൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലും വരും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്താതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ അതുപോലെ ഭക്ഷണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നും കുറേ ആൾക്കാർ ചോദിക്കും. സോ ബേസിക്കലി ഹെൽത്തി ആയിട്ട് ലെഫ്റ്റ് ഓവർ വരുന്ന ഫുഡുകൾ എങ്ങനെ ആണ് സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ തന്നെയാണ്. നമ്മളെപ്പോഴും വീട്ടിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ തന്നെ നമുക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവാം, അത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ പോലും കുറച്ച് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ഫുഡ് ഒരിക്കലും റെഫ്രിജറേറ്റ് ചെയ്യുന്നത് വിത്തിൻ 2 hours ഓഫ് കുക്കിങ്ങിൽ എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം നമ്മളൊന്ന് മൈൻഡിൽ വയ്ക്കുക. പിന്നെ അതുപോലെ നന്നായി തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു ഫുഡ് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പോലും 3-4 ദിവസത്തിനുള്ളിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് തീർക്കണം കേട്ടോ. അല്ലാതെ ചില ആൾക്കാരെ പോലെ 1-2 വെച്ചിട്ട് പിന്നെടുക്കാമെന്ന് വിചാരിച്ച് അവിടെ വെക്കരുത്. എനിക്ക് ഒരുപാട് ആൾക്കാരെ അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരും. അതിൽ ഏറ്റവും പെട്ടെന്ന് വരുന്നത് എൻ്റെ അമ്മ തന്നെയായിരിക്കും. ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്, എന്തുണ്ടെങ്കിലും കളയരുത്. ശരിയാണ്, കളയരുത്. എന്നാൽ പോലും കളയാനുള്ളത് അപ്പം കളയുന്നതിന് പകരം ചിലപ്പോൾ 1 ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെടുത്ത് കളയും. അതെന്തിനാ, അതിൻ്റെ ആവശ്യമുണ്ടോ? അത്രയും സ്പേസ് പോവല്ലേ. അപ്പോൾ വേണ്ടാന്ന് തോന്നിയാൽ കുഴപ്പമില്ല, വിട്ടേക്കുക. മാക്സിമം അങ്ങനെ ബാക്കി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ബാക്കി വന്നെങ്കിലും വിത്തിൻ 1-2 days അത്രയും പോലും എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പിറ്റേ ദിവസം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് കഴിച്ച് തീർക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 1-2 ഇങ്ങനെയൊന്നും വയ്ക്കരുത്. ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെയുള്ള ലെഫ്റ്റ് ഓവർ ഫുഡ്സ് കുറേ നാളുകൾ ഇരിക്കുന്നതൊക്കെ എപ്പോഴും എടുത്ത് കളയുക. അതുപോലെ ഫ്രിഡ്ജിലെ എക്സ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസും എപ്പോഴും ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം വല്ലാഷ്ടവിയാണ് കൂടിയുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രിക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് ഒന്ന് പോയാലോ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന മാച്ചസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ തന്നെ അതിഗംഭീരമായി ടേബിൾ ടോപ്പേഴ്സായി നല്ല ഫോമിൽ നിന്നുകൊണ്ടിരുന്ന പല ടീമുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്നത് കാരണം തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ബിറ്റ്വീനുള്ള പല ടീമുകളും മേളിലേക്ക് എത്താനായിട്ടും ടേബിൾ ടോപ്പേഴ്സിലേക്ക് എത്താനായിട്ടുള്ള ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഗുജറാത്ത് ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഈവൻ ഡൽഹി ആണെങ്കിലും ഒക്കെ അതിന് ഒരു വലിയ എക്സാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഗുജറാത്ത് രാജസ്ഥാൻ മത്സരത്തിൽ ഗുജറാത്ത് ജയിച്ചത് 77 റൺസിനാണ്. അതുകൊണ്ട് തന്നെ നെറ്റ് റൺ റേറ്റ് കൂടുകയും ചെയ്തു. 152 റൺസ് മാത്രമാണ് രാജസ്ഥാന് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ഓൾ ഔട്ടായി. പക്ഷേ 229 റൺസ് എടുത്തിട്ടായിരുന്നു ഗുജറാത്തിൻ്റെ ബാറ്റിംഗ് തീർത്തത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഒരു ഒരു ഡിഫറൻസിലേക്കാണ് എത്തിയിട്ടുള്ളത്. ചെന്നൈയും ലക്നൌവും തമ്മിലുള്ള മാച്ചാണ് ഇന്ന് നടക്കുന്നത്. സോ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആസ് വെൽ. ഇന്നത്തെ മാച്ച് കാണാനായിട്ട് ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ നല്ല നെറ്റ് റൺ റേറ്റ് കൂടിയതുകൊണ്ട് തന്നെ 14 പോയിൻ്റോട് കൂടി സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഇങ്ങനെയാണ്, അതായത് 14 പോയിൻ്റോടുകൂടി ഹൈദരാബാദ് ഫസ്റ്റ്, ഗുജറാത്ത് സെക്കൻഡ്, 13 പോയിൻസോടുകൂടി പഞ്ചാബ് തേർഡ്, ആൻഡ് 12 പോയിൻസോടുകൂടി ആർ സി ബി ഫോർത്ത് പൊസിഷൻ, ആൻഡ് 12 പോയിൻസിൽ രാജസ്ഥാൻ ഫിഫ്ത് പൊസിഷൻ. ഇനി 10 പോയിൻ്റോടുകൂടി ചെന്നൈ ആണിപ്പോൾ സിക്സ്ത് പൊസിഷനിൽ. അത് കഴിഞ്ഞിട്ട് 9 പോയിന്റിൽ കൊൽക്കത്ത, 8 പോയിന്റോടുകൂടി ഡൽഹി, 6 പോയിന്റോടുകൂടി മുംബൈ, 6 പോയിന്റോടുകൂടി ലക്നൗ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ ഇന്നത്തെ ദിവസം ലക്നൗ ആൻഡ് സി എസ് കെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 4ാമത്തെ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ 5ാമത്തെ പൊസിഷനിലേക്കോ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞപോലെ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്നൊക്കെ. വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും. ഇന്നത്തെയും നാളത്തെയും ഒക്കെ തന്നെ മാച്ചസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ 2 മാച്ചസ് ഉണ്ട് കേട്ടോ, കാരണം ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഒന്ന് CSK ലക്നൗ തമ്മിലുള്ള മത്സരം ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം RCB മുംബൈയും തമ്മിലുള്ള മത്സരമാണ്. അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞ് നാളത്തെ പഞ്ചാബ് ഡൽഹി. ഓഹ്, ഓരോ ദിവസം ഓരോ മത്സരങ്ങൾ ഭയങ്കര അൺപ്രഡിക്റ്റബിളായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.

0: Mother's Day Special. Supermom Stories. Supermom
1: Stories. Kalpana Chawla. ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം ഒരു പെൺകുട്ടി മനസ്സ് തുറന്ന് പറഞ്ഞപ്പോ പലരും ഒരുമിച്ച് എതിർത്തു. അത് ആൺകുട്ടികൾക്കുള്ളതാണ്. ഏയ്, ദൂരെയൊന്നും പോവണ്ട, സുരക്ഷിതമായ ഈ നാട്ടിൽ തന്നെ നീ നിന്നാ മതി. പക്ഷേ അവളുടെ അമ്മ സന്യോഗ്യത ചവള തന്റെ മകളുടെ സ്വപ്നം അടുക്കളയിൽ ഒതുങ്ങിപ്പോവരുതെന്ന് ഉറപ്പിച്ച് അവളുടെ നിശബ്ദ ശക്തിയായി നിന്നു. വലിയ നഗരത്തിലേക്ക് പഠിക്കാൻ പോകാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ സമുദ്രം കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പറക്കാനും ആ അമ്മ ധൈര്യം നൽകി. ആ ധൈര്യത്തിൽ അവൾ പറന്നുയർന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ലോകത്തേക്ക്. സന്യോഗിത ചൗളയുടെ കൽപ്പന ചൗള അങ്ങനെ പറന്നു. ഒരു അമ്മയുടെ കരുത്തിൽ നിന്നും

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ചെന്നൈ ബീറ്റ്സ്.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് വേണ്ടി കുറച്ച് നേരം ഇനി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. മിക്ക അമ്മമാർക്കും ഈ പറഞ്ഞ വിഷസ് അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചില അമ്മമാരെ ഞാൻ വിളിച്ച് അവരും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ അമ്മയായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ചധികം ആൾക്കാർ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിനിടയിൽ ദാ ടുഡേ ഐ ഹാവ് എക്സാം, സോ വിഷ് മീ ലക്ക്, ഓൾസോ ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ മദേഴ്സ് എന്ന് പറഞ്ഞിട്ട് മിന്നൂസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും. മിന്നൂസെ അടിപൊളിയായിട്ട് പോയിട്ട് സൂപ്പറായി എക്സാം എഴുതൂ, ഈ പറഞ്ഞ പോലെ പഠിച്ച എല്ലാ ചോദ്യങ്ങളും വരട്ടെ, വന്ന സംഭവം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ, അഥവാ മാർക്ക് കുറഞ്ഞു പോയാലും പേടിക്കുന്നു വേണ്ട, പറ്റണ പോലെ നമ്മൾ അങ്ങോട്ട് എഴുതുക, അത്ര തന്നെ എഴുതിയാൽ അങ്ങോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. വലിയ ടെൻഷൻ അടിച്ച് പേടിച്ചൊന്നും എഴുതരുത്, സൂപ്പറായിട്ട് എഴുതിയിട്ട് വരിക. ഓക്കെ, മൈ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് തന്ന് എന്നെ ഓർമ്മിപ്പിച്ച ഫ്രണ്ടിന് സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ബർത്ത്ഡേ വിഷസ് ഫോർ മീ എന്ന് പറഞ്ഞിട്ട് ഫൈസൽ കലായി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഫൈസലെ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ അങ്ങനെ പറയരുത്, ഞാൻ ഇനി ദ ഹാപ്പി ബർത്ത്ഡേ വിഷയം അത് എങ്ങനെ പോകും.

ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മദേഴ്സ് ഡേ, മദേഴ്സ് ഡേയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം മദേഴ്സിനെയൊക്കെ വിളിക്കണമല്ലോ, എന്നിട്ട് അവർക്ക് ഒരു ഒരു ഹാപ്പി മദേഴ്സ് ഡേ ഒക്കെ പറയണമല്ലോ എന്ന്. അപ്പോൾ വിചാരിച്ചു ഈ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ച കുറേ മദേഴ്സ് ഉണ്ടാവും. നേരെ തിരിച്ച് കുട്ടികളുണ്ടായിട്ടും കുട്ടികൾക്ക് ബെസ്റ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എന്നാൽ എൻ്റെ സ്വപ്നം ഞാൻ കൈവിടാൻ പാടില്ല എന്നുള്ളൊരു വലിയ സംഭവം ഒരു ഒരു മോട്ടീവായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന മദേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറച്ചധികം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്, അതായത് നമ്മളുടെ മലയാളി മംഗന്മാർ. അതിൽ എനിക്ക് എല്ലാവരും വിളിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ജസ്റ്റ് കുറച്ച് പറഞ്ഞ പോലെ ഒരു ഒരു 3 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മമാരെയൊക്കെ ഞാൻ വിളിച്ചു നോക്കി. കാരണം അവർ കുറേ വർഷങ്ങളായിട്ടപ്പോൾ അതീ പറഞ്ഞ പോലെ 3 വയസ്സ് 4 വയസ്സല്ല സോറി 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി പറയാനുണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയും ഈ പറഞ്ഞ പോലെ മദർഹുഡിനെ കുറിച്ചിട്ട് പറയാനും അതിനോടൊപ്പം വിഷസ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തൊക്കെ ഒന്ന് വിളിച്ച് നമുക്കൊന്ന് വിഷസ് കൊടുക്കാം. അതിനോടൊപ്പം അവരെ കുറിച്ചിട്ടും അവരുടെ അമ്മയെ കുറിച്ചിട്ടും അവരുടെ മക്കളെ കുറിച്ചിട്ടും മക്കളോട് ഈ അമ്മമാരെ കുറിച്ചിട്ടും ഒപ്പം ഈ സ്വപ്നങ്ങളെ കുറിച്ചിട്ടും എല്ലാത്തിനെയും കുറിച്ച് നമുക്കിനി കുറച്ചധികം സംസാരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുക, ഭയങ്കര രസകരമായി കുട്ടികൾ അമ്മമാരെ കുറിച്ച് പറയുന്നതും കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: You are listening.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
1: Joy Alukas 917 evenings
2: presented by
0: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
6: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today. You are

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: Mother's Day Special Supermom Stories.
1: Supermom Stories.
2: Happy Mother's Day, Tushara.
3: Thank you.
2: മോളെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരമ്മ, അതിനോടൊപ്പം തന്നെ സ്വന്തം അമ്മയിൽ നിന്നും ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്ത് നല്ല രീതിയിൽ ഒരു പേരന്റിംഗിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു അമ്മ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു മദേഴ്സ് ഡേയിൽ വിഷ് ചെയ്യണം എന്ന് വിചാരിച്ചു.
3: താങ്ക് യു സോ മച്ച് അഷ്ടമി, ഒത്തിരി സന്തോഷം.
2: എത്രയൊക്കെ നമ്മളൊരു മദർ ആണെന്നുണ്ടെങ്കിലും അമ്മയുടെ കൂടെയുള്ള കുറെ ഈ മൊമെന്റുകള് ഇതൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുമായിരിക്കും.
3: ഡെഫിനറ്റ്ലി അതെ.
2: എന്താണ് പെട്ടെന്ന് മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അമ്മയുടെ എന്തെങ്കിലും ഒരു ഓർമ്മ പെട്ടെന്ന് വരുന്നത് എന്താണ്?
3: എനിക്ക് എപ്പോഴും മിസ് ചെയ്യാറ് അമ്മയുടെ ഫുഡാണ്. അമ്മ ഉണ്ടാകുമ്പോ വീട്ടിലോട്ട് കയറുമ്പോ തന്നെ ആ ഫുഡിന്റെ ഒരു മണം, അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഞാൻ ഇന്നും കൂടെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞല്ലോ അമ്മയുടെ ഒരു കറിയുടെ കാര്യം. അത് മാത്രമല്ല കേട്ടോ, അതൊരു കാര്യമാണെങ്കിലും ഐ മിസ് ഹർ അമ്മ. എനിക്ക് എന്ത് ടെൻഷൻ വരുമ്പോഴും എനിക്കൊന്ന് ഓടിപ്പോയി എല്ലാം പറയാനും. ഇപ്പോഴും ഒരു ദിവസം രാവിലെ ഓഫീസിൽ പോകുമ്പോൾ രാത്രി കിടക്കണേക്കാട്ടിലും മുമ്പ് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്ന എനിക്ക് അറിയില്ല, എന്നാ പോലും ഐ മിസ് ഹർ അലോട്ട്മെന്റ്. ഷീസ് നോട്ട് വിത്ത് മീ.
2: ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അമ്മയായിട്ട് റിലേറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ അമ്മയിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണ്?
3: കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പഠിച്ചത് എനിക്ക് തോന്നുന്നു പേഷ്യൻസ് ആണ്. എന്തുണ്ടെങ്കിലും ക്ഷമിച്ച്, എല്ലാം ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയണേ, പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മോളുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് മോളുടെ കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാം ചെയ്യാനുള്ളൊരു ക്ഷമ. എനിക്ക് വേണ്ടി അമ്മ ഓടി നടന്ന് ചെയ്യണത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പം എന്റെ മാക്സിമം അതുപോലെ ഞാൻ മോൾക്ക് വേണ്ടി ചെയ്യണം. അപ്പൊ അത് ഞാൻ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്.
2: എനിക്ക് വേറൊരു കാര്യം ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ, മോൾക്ക് വേണ്ടിയിട്ട് 24/7 ഓടി നടക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എപ്പോഴും തുഷാരനെ കാണുന്നത്. മോൾക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് കൊടുക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം യു നോട്ട് ലീവിംഗ് യുവർ സെൽഫ്. തുഷാരയുടെ ഡ്രീംസ്, തുഷാരയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകാറുണ്ട്. സോ ഹൗ ഡു യു ബാലൻസ് ഇറ്റ്?
3: ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അത് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും കൂടിയാണ്. ഹസ്ബൻഡിന്റെ പ്ലസ് എന്റെ അമ്മയുടെ. ഇപ്പോഴും അമ്മ നാട്ടിൽ അച്ഛൻ അവിടെ ആക്കിയിട്ട് അമ്മ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കണതും ഞങ്ങൾക്ക് വേണ്ടി തരുന്ന സപ്പോർട്ടും അതെല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അവളുടെ കാര്യങ്ങളുടെ കൂടെ എന്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ അവര് തരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്.
2: ആദ്യ മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൊമെന്റും ഇറ്റ് വിൽ ബി സ്പെഷ്യൽ ഫോർ യു, ബട്ട് സ്റ്റിൽ ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്താണ്?
3: ജനിച്ച ദിവസം ആ നിമിഷവും ആ ഒരു മിനിറ്റില് ആ മദർഹുഡ് ഫസ്റ്റ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ഒരു മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മൊമെന്റ് ആയിരിക്കും.
2: അമ്മ എന്നുള്ളൊരു റോളിലേക്ക് വന്നപ്പോ ദേശീയക്കാരിയായിട്ടുള്ള ഒരു അമ്മയാണോ, നേരെ തിരിച്ച് ഒരു ന്യൂട്രൽ അമ്മയാണോ, അതോ നല്ല പാവം അമ്മയായിട്ട് നിൽക്കാനാണോ തുഷാര ശ്രമിക്കാറ്?
3: ഞാൻ ശ്രമിക്കാറ് മാക്സിമം സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അമ്മയാവാനാണ്. ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ല, ഇതുവരെ കൈ അടിക്കാൻ കൈ പോലും ഓങ്ങിയിട്ടില്ല. മാക്സിമം മോളെ ഒന്നുമില്ല, സൗണ്ട് ഇത്തിരി കൂട്ടി വിളിക്കുന്ന അല്ലാണ്ട് ഞാൻ ദേഷ്യപ്പെടാറില്ല. പിന്നെ അവളെ അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരാറില്ല, മാക്സിമം അവൾ അങ്ങനെ നിൽക്കുന്ന കുട്ടിയാണ്. എന്നാലും എന്റെ മാക്സിമത്തിന്റെ മാക്സിമം ഞാൻ ദേഷ്യപ്പെടാണ്ടേയും ഭയങ്കര ലൗഡ് ആവാണ്ടേയും ശ്രമിക്കുന്ന ഒരു അമ്മയാണ്. ഭയങ്കരമായിട്ട് ജെന്റിൽ പാരന്റിംഗ് വായിച്ച് അത് ഓവറാണോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു അമ്മയാണ്.
2: ഒന്ന് മോളുടെ ഫോൺ കൊടുക്കോ?
3: ആ മോളുടെ കൊടുക്കാം, ഒരു മിനിറ്റ്.
4: ഹലോ.
2: ഹലോ ആദ്യ.
4: ഹായ്
2: അഷ്ടമി ചേച്ചിയാ, മനസ്സിലായോ? ഇന്ന് മദേഴ്സ് ഡേ ആണ്, അപ്പം അമ്മേനെ കുറിച്ച് ഞാൻ ചോദിച്ച ആദ്യ കുട്ടി എനിക്ക് ആൻസേഴ്സ് തരോ? ഓക്കെ, അന്ന് പറ. അമ്മ ഉണ്ടാക്കുന്നതിൽ ആദ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ?
4: പഴങ്കഞ്ഞിയും കേർഡ് റൈസും.
2: ഓഹോ, അടിപൊളി. അമ്മയുടെ ഫേവറേറ്റ് കളർ എന്താ?
4: ലാവെൻഡർ.
2: ആണോ തുഷാര? അമ്മയ്ക്ക് മോൾ എന്ത് ചെയ്യുന്നതാ ഏറ്റവും ഇഷ്ടം?
4: എവറിഥിങ്.
2: അമ്മ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കെന്താ? ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷ് കൊടുത്തായിരുന്നോ?
4: ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, ഗോൾഡിന്റെ മൂക്കുത്തി വാങ്ങിച്ചു കൊടുത്തു, എന്നിട്ട് ഒരു ഇയറിംഗും വാങ്ങിച്ചു കൊടുത്തു.
2: ഓ മൈ ഗോഡ്.
3: മദേഴ്സ് ഡേ ആയ കാരണം ഇന്നലെ തൊട്ട് ഹസ്ബൻഡിന് സമാധാനം കൊടുത്തിട്ടില്ല. അവളെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയാൻ നടന്നു. ഇന്നലെ അവള് വാങ്ങിച്ചു തന്നു എനിക്ക്.
2: അയ്യോ, ദാറ്റ് സോ സ്വീറ്റ് ഓഫ് ഹർ. അടിപൊളി. ഹാപ്പി മദേഴ്സ് ഡേ അമ്മയ്ക്ക് വിഷ് ചെയ്യാവോ?
4: ഐ ലവ് യു, ഹാപ്പി മദേഴ്സ് ഡേ.
2: അയ്യോടാ സ്വീറ്റ്. കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അമ്മമാരോട് തുഷാർക്ക് എന്താ പറയാനുള്ളത്?
3: ഓരോ മൊമെന്റും ചെറിഷ് ചെയ്യുക. നമുക്ക് അവരുടെ കൂടെ കിട്ടുന്ന സമയം ഓരോന്നും പ്രഷ്യസ് ആണ്. അപ്പൊ നമ്മുടെ മാക്സിമം നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ മദർഹുഡ് എൻജോയ് ചെയ്യുക. ഹാപ്പി മദേഴ്സ് ഡേ എല്ലാവർക്കും.
2: ഷുവർ ആയിട്ടും. താങ്ക് യു സോ മച്ച്. ഹാപ്പി മദേഴ്സ് ഡേ ടു യു ആസ് വെൽ.
3: താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi, this is Arya.
4: You are listening to Radio Suno.
3: Radio Suno. Get to Utabula.
5: Home delivery.

0: ഹാപ്പി മദേഴ്സ് ഡേ അസെൻഷ്യ.
1: താങ്ക് യു സോ മച്ച് അഷ്ടമി. താങ്ക് യു ഡിയർ.
0: എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മോള്?
1: മോളിപ്പോ 3rd class.
0: മദേഴ്സ് ഡേയിൽ എന്തുമാത്രം സ്പെഷ്യൽ ഫീൽ ചെയ്യുന്നു അസെൻഷ്യ?
1: ഭയങ്കര ഒരു ബ്ലസ്സഡ് ഫീലിംഗ് ആണ്. ഒരു അമ്മയാകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഒരു വലിയൊരു ബ്ലസ്സഡ് മൊമെന്റ് ആയിട്ട് കാണുന്നു ഞാന്. ഭയങ്കര സന്തോഷം.
0: അമ്മ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരാള് കൂടിയാണ് അസെൻഷ്യ. ഒരുപാട് കാര്യങ്ങൾ മുന്നേറണമെന്ന് അമ്മ തന്നെയായിരുന്നു അതിനൊക്കെ ഒരു വലിയ പ്രചോദനം. മക്കള് ആകുമ്പോഴാണ് സ്വന്തം അമ്മയുടെ വില മനസ്സിലാവുന്നത്. ഒരു പഴമൊഴി ഉണ്ടല്ലോ,
1: രാവിലെ ഇരുന്നേക്കുന്നത് എനിക്ക് ഇതിൽ പകരം സങ്കടമില്ല. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരുന്നേക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു മുഖമാണ് എന്റെ അമ്മയുടെ. കാരണം അമ്മ ഞാനൊരു 5rd class മുതൽ ട്യൂഷന് പോകും. അമ്മ വെളുപ്പിലെന്നും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും ഒക്കെ ആയിട്ടാണ് ക്യാരി ബാഗിൽ തന്നുവിടുന്നത്. രാവിലെ ഇരുന്നേക്കുമ്പോൾ എന്റെ അമ്മ എത്രമാത്രം എന്നെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാവിലെ. അത് ഞാൻ ഭയങ്കര പരാതിക്കാരിയാണ്. ഇന്ന് വയ്ക്കുന്ന കറി നാളെ ആവാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറയുന്ന കൂട്ടത്തില്ല. അപ്പൊ വിചാരിക്കൂ, അയ്യോ ഞാൻ അന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു, എന്ത് പച്ചവെള്ളം തന്നാലും കുടിക്കണമായിരുന്നു പറഞ്ഞ് എനിക്ക് ഫീലാവാറുണ്ട്.
0: ഇതൊക്കെ വീണ്ടും തിരിച്ചടിയായിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്.
1: 5:30 സ്കൂൾ ബസ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അമ്മ എന്റെ വലിയൊരു റോൾ മോഡലാണ്. അമ്മയിൽ നിന്നാണ് ഈ ഞാനെന്നൊരു വ്യക്തി അല്ലെങ്കിൽ അസെൻഷ്യ എന്നൊരു വ്യക്തിയുടെ ഒരു ഫോർമേഷൻ ഫുള്ളും എന്റെ അമ്മയാണ്. കാരണം അമ്മയുടെ ആ ഒരു ക്ഷമയായിരുന്നാലും അമ്മ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി. ഞങ്ങളെ വീട്ടില് പണ്ടെപ്പോഴും വിരുന്നുകാർ വരും. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം അതാണ്. കാരണം വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ എപ്പോഴും ദൈവത്തെ പോലെ കാണണം. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എനിക്ക് അമ്മയുടെ അടുത്ത് തുറന്നു പറയാം. ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കൗൺസിൽ ചെയ്ത് പാമ്പർ ചെയ്ത് പക്ഷെ കറക്റ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഒരു പാവ ഒരു അമ്മയാണ് എന്റെ അമ്മ.
0: അതുപോലൊരു അമ്മ തന്നെയാണോ മോൾക്കിപ്പോ?
1: അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് കൊച്ചിനോട് ചോദിക്കേണ്ടി വരും.
0: കൊച്ചിനോട് ചോദിച്ചോക്കാം.
2: ഹായ് ആന്റി.
0: ഹലോ. ഹായ് ഡാർലിംഗ്. സോ ടെൽ മീ യുവർ നെയിം ആൻഡ് വിച്ച് ക്ലാസ് യുവർ സ്റ്റഡിയിങ്, വിച്ച് സ്കൂൾ യുവർ സ്റ്റഡിയിങ്.
2: My name is Vanika. I'm studying from 3L, Olive International School.
0: Wow. In this Mother's Day, what do you want to tell to your mother?
2: I love her so much.
0: Did you give her any kind of wishes or anything on this Mother's Day?
2: Yes.
0: What is the best food your mom makes?
2: Chicken curry and toran.
0: Toran. Adipoli. For me, can you wish your mom a happy Mother's Day?
2: Yes. Happy Mother's Day. My UVA.
0: My UVA. അതെന്താ യു വി എ?
1: അവളുടെ ഉദ്ദേശം മൈ ഉയിരെ, അതാണ് അവളുടെ ഉദ്ദേശം.
0: അങ്ങനെയാണോ വിളിക്കാറ്?
1: അവള് അങ്ങനെ വിളിക്കാറുണ്ട്. ഞാൻ എന്റെ അമ്മേനെ ഫോണിൽ അമ്മ ഉയിരെ എന്നാ സേവ് ചെയ്തിരിക്കണേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിലും അവള് എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട സമയം വരുമ്പോ പ്ലീസ് ഉയിരെ, പ്ലീസ് ഉയിരെ ഇങ്ങനെ പറയും.
0: Such a beautiful bond you both are having. So let this motherhood be beautiful like this forever.
1: Thank you so much dear. Thank you.
2: Thank you auntie.
0: Thank you, Chakre.
1: Thank you so much, dear. Bye.
0: Okay, bye.

0: Radio Sunoh presents Supermom Stories. Mother's Day Special Supermom Stories. Supermom
1: Stories. Happy Mother's Day, Anju.
2: Thank you so much. സ്വന്തം അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു ദിവസല്ലേ.
1: ഇന്ന് മിസ് ചെയ്യുന്നുണ്ടോ?
2: ഉണ്ട്, ഇവിടെ ദുബൈയിലുണ്ട്. രാവിലെ വിളിച്ചായിരുന്നു. ഇപ്പൊ അനിയത്തിയുടെ അടുത്തുകൂടെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു
1: അസൂയ.
2: അതെ,
1: എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, അമ്മ എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്?
2: ഇപ്പൊ പറഞ്ഞ പോലെ ഐ മിസ് ബീയിങ് മൈ മോംസ് ഡോട്ടർ. ആ ഒരു കംഫർട്ട് സോൺ അല്ലെ, ആ ഒരു സേഫ്റ്റി സ്പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ആ ഒരു ഫീല്, അതാണ് ഏറ്റവും കൂടുതൽ അമ്മ എന്ന് പറയുമ്പം തോന്നുന്നത്. നമ്മളുടെ ഒരു സേഫസ്റ്റ് പ്ലേസ്, ആ ഒരു ാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്.
1: അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചത് ഇപ്പോ ഭയങ്കര ഗുണമാകുന്നു എന്റെ മോളെ നോക്കാനായിട്ട് എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ?
2: അമ്മയിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ചത് ആക്ച്വലി പേഷ്യൻസ് ആണ്. എനിക്ക് തീരെ ഇല്ലാത്ത ഒരു കാര്യം അതാണ്. കുഞ്ഞിന്റെ രണ്ടര വയസ്സ് വരെ നാട്ടിലായിരുന്നു. അപ്പൊ എന്റെ അമ്മ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കണ്ടു പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും നോ പറയാതെ എങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം, ലൈക് ആ കാര്യം തെറ്റാണ്, ഡോണ്ട് ഡു എന്ന് പറയുമ്പം പലവട്ടം ആകുമ്പോ അവർക്കത് ദേഷ്യമാവുമല്ലോ. ഇൻസ്റ്റെഡ് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യൂ എന്നവരെ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ അമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റി. പിന്നെ ഇപ്പൊ കുറെ ചിലപ്പോ ദേഷ്യം വരുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും വരുന്ന കുറെ ഡയലോഗ്സ് ഉണ്ടല്ലോ, അങ്ങനെയല്ലേക്ക് ഓ ഇത് പണ്ട് അമ്മ എന്നോട് പറഞ്ഞിരുന്നതാണല്ലോ, അന്ന് അതെനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നെങ്കിലും അതെന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞത് എന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കെയർ കൂടുന്നത് കൊണ്ടായിരിക്കും പറയുന്നത്, പക്ഷെ അന്ന് നമുക്കത് ഭയങ്കര ഇല്ല, നമ്മൾ ഒത്തിരി പാമ്പർ ചെയ്യുന്നൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഇപ്പൊ മോൾ അടുത്തുണ്ടോ?
2: ഉണ്ട്, മോളുണ്ട്.
1: ഹായ്.
2: അർജസ്റ്റമീന്റെ വലിയൊരു ഫാനാ.
1: ആഹാ, മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് അമ്മയ്ക്ക് എന്താ കൊടുത്തത്? ഇനു
3: ഒരു പേപ്പർ ഡ്രോയിങ്.
1: ഡ്രോയിങ്? ഓഹോ, മദേഴ്സ് ഡേ സ്പെഷ്യൽ ഡ്രോയിങ് ആണോ?
2: ക്ലിക്കായ ഒരു കാര്യം, തേഴ്സ്ഡേ സ്കൂളിൽ നിന്ന് വന്നപ്പോ എനിക്കൊരു ഒരു ഡ്രോയിങ് വരച്ചു കൊണ്ടുവന്നു. അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പിക്ചറാണ്. അപ്പൊ അതില് പേർപ്പിൾ കളറാണ് എന്റെ ഫേവറേറ്റ് കളർ. അമ്മയുടെ ഡ്രസ്സിൽ പേർപ്പിൾ കളറ് അടിച്ചിരുന്നു. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ യു നോ, ടീച്ചർ പറഞ്ഞ് ഇഷ്ടമുള്ള കളർ ചെയ്തോളാൻ. യു നോ വൈ ഐ ഡിഡ് ദിസ് കളർ? ബിക്കോസ് പേർപ്പിൾ ഈസ് യുവർ ഫേവറേറ്റ്. അപ്പൊ അത് പണ്ടെപ്പോഴോ പറഞ്ഞ കാര്യമാണ്. അതൊക്കെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിട്ട് തോന്നി. ഇങ്ങനെ അത് കൊണ്ട് തന്ന് ഹഗ് ചെയ്ത് ഹാപ്പി മദേഴ്സ് ഡേ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ
1: അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡില് ഈനുന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ?
2: അമ്മയുടെ ഫുഡിന് ടേസ്റ്റ് ഇല്ലെന്ന് എപ്പോഴും പറയും. കലാമയുടെ ഫുഡ് മിസ് ചെയ്യേ എന്റെ അമ്മേന്റെ ഫുഡ്. എന്നാലും ഇഷ്ടമുള്ള ഫുഡ് ഏതാ?
1: നൂഡിൽസ്. ഇപ്പൊ ഒരു ടോയ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വേണം, അങ്ങനെയാണെങ്കിൽ മമ്മേനെ പോയിട്ട് എങ്ങനെയാ സോപ്പിടുക?
3: ഐ വോണ്ട് ടു ബൈ ഡാറ്റ്.
1: അങ്ങനെ പറയോ? അപ്പൊ മമ്മ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും?
2: ഭീഷണിപ്പെടുത്തും.
1: ആണോ?
2: അഷ്ടങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു ആൻസർ കിട്ടൂല. കാരണം
1: കിട്ടൂല,
2: എന്നെ സോപ്പിടാറില്ല, എന്നെ ഭീഷണിപ്പെടുത്താറുള്ളൂ. മര്യാദ വന്നല്ല ഞാൻ തന്നെ പോകുന്നൊക്കെ. നമ്മളുടെ ഈ വിഷയം കൈനീട്ടം കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും. അത് കഴിഞ്ഞപ്പോ തൊട്ട് ഞങ്ങളുടെ പേഴ്സിലും ചാണ്ട ഇതിലും എല്ലാം ഉള്ള ക്യാഷ് എല്ലാം കൊണ്ട് സ്വന്തം ഒരു പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് വേണോ അതിൽ നിന്ന് ക്യാഷ് എടുക്കുക, പോവുക. ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തു വെച്ച ടിഫിൻ എടുത്ത് തിരിച്ചു വെച്ചിട്ട് പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് പോയി. ഞാൻ ക്യാന്റീനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോഴും ഭയങ്കര കുഞ്ഞാണ് കുഞ്ഞാണ് എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇവരുടെ കുറെ സംസാരങ്ങളും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ വലിയ ആളായി പോയി.
3: ഹാപ്പി മദേഴ്സ് ഡേ ഫോർ ഓൾ മദേഴ്സ്. ബൈ
1: ബൈ. ഹാപ്പി മദേഴ്സ് ഡേ ടു യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ ടുഡേ.
2: താങ്ക് യു സോ മച്ച് അഷ്ടമീന്റെ മദറിനും പിന്നെ ഓൾ ദി ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാ മദേഴ്സിനും ഹാപ്പി മദേഴ്സ് ഡേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 കെ.

0: kisses.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
0: Now available on Urdu TV channel number 911.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
4: ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
3: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ആക്ഷൻ
7: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
9: ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
9: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
11: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
12: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
13: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: ഹോം ഡെലിവറി

0: Mother's Day Special Supermom Stories. Supermom
1: Stories. Happy Mother's Day, Nidhu Paul.
2: Thank you so much, Ashmi.
1: മൂന്ന് മക്കളെ ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാണ്. അപ്പം ഈ ഒരു സമയത്ത് സ്വന്തം അമ്മയിൽ നിന്നും പഠിച്ചെടുത്തൊരു കാര്യം എന്താണ് നീതുവിനെ ഹെൽപ്പ് ചെയ്യുന്നത്?
2: മെയിൻ തിങ് ക്ഷമയാണ് കേട്ടോ. കാരണം എന്റെ അമ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നെ അടിച്ചതായിട്ടൊന്നും എനിക്കൊരു ഓർമ്മയില്ല. വഴക്ക് പറയും, പക്ഷെ എന്നെ അടിച്ച് ശിക്ഷിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതെന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്ന് പേരും നല്ല കുറ്റങ്ങൾ പ്രായത്തിലാണ് നിൽക്കുന്നത്, അടിച്ച് വേദനിപ്പിക്കുക അങ്ങനത്തെ പരിപാടികൾ എനിക്ക് തീരെ, അത് എന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്. അതെനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്.
1: ഈ മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് മൊമെന്റുകൾ ഉണ്ടാവും, ഹാപ്പിനെസ് മൊമെന്റുകൾ ഉണ്ടാവും, ഒരുപാട് ബാലൻസിങ് ആവശ്യം വരും. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്?
2: എന്റെ മൂത്ത മോളും രണ്ടാമത്തെ മോളും തമ്മിൽ അധികം ഏജ് ഗ്യാപ്പ് ഇല്ല. അപ്പം എന്റെ അടുത്ത് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ ചോദിച്ചിരുന്നു, നീ എങ്ങനെയാണ്, ഹൗ ഈസ് ഗോയിങ് ടു മാനേജ് ദിസ് സ്റ്റേജ്. കാരണം മൂത്ത മോൾക്ക് ആ ഒരു സമയത്ത് അമ്മയുടെ ഇത് മിസ് ചെയ്യുവോ, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം കുഞ്ഞിനോടാന്ന് തോന്നുവോ. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ എന്നോട് അത് ചോദിച്ചിരുന്നു. ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു ആ കാര്യത്തിൽ. ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ്, നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിക്കുക. ആരും പഠിച്ചിട്ടല്ല ഇതിലേക്ക് കയറുന്നത്, നമുക്ക് ഓരോ ദിവസം നമ്മൾ ഇവരുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുക. ഞാനപ്പോ അത് രണ്ടുപേരും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോലും ഇവളില്ലാതെ നിന്നിട്ടില്ല, മൂത്ത മോൾ ഇല്ലാതെ നിന്നിട്ടില്ല. അപ്പം ഇപ്പോഴും ആ ഒരു ബാലൻസിങ് ഞാൻ നോക്കുന്നുണ്ട് ഇവര് മൂന്ന് പേരുടെ ഇടയിൽ.
1: മൂത്ത ആള് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റോളിലേക്ക് ഭയങ്കരമായിട്ട് എത്തിക്കാണും. കാരണം ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പൊ മൂത്ത ആളായിരിക്കും, കുറച്ചുകൂടെ അറിയാനുള്ള പ്രായം അല്ലെ?
2: അതെ.
1: ഹൗ ഹാപ്പി ആർ യു?
2: ഭയങ്കര ഹാപ്പിയാ. കാരണം എന്താണെന്ന് വെച്ചാലേ, അപ്പൊ എനിക്ക് എന്റെ മോളുടെ അടുത്ത് എന്ത് പറയാം, ലൈക്ക് യുനോ, നമുക്ക് ആ ഒരു ബോണ്ടിങ്ങില ഞാൻ കൊണ്ടുപോകുന്നത്. എന്റെ മുഖം മാറി അവള് വന്ന് ചോദിച്ചു, അമ്മ അമ്മ സാരാണോ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളെ വല്ലാണ്ട് എന്താ പറഞ്ഞേ, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ് എനിക്കത്.
1: എവിടെ മോൾ, എവിടെ?
2: ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാം.
3: ഹായ്
1: ഇസബെല്ല, ഹവ് ആർ യു?
3: ഫൈൻ.
1: ഈ ഒരു മദേഴ്സ് ഡേയില് എന്താണ് ഇസബെല്ലക്ക് പറയാനുള്ളത് അമ്മേനെ കുറിച്ചിട്ട്?
3: എന്റെ അമ്മ നല്ല കെയറിങ് ആ, എനിക്ക് ഓപ്പണായിട്ട് പറയാ, സാധനങ്ങളൊക്കെ തരും.
1: ആണോ, അടിപൊളി. അപ്പൊ കൂടെ കാത്തി ഉണ്ടല്ലോ. ഹായ് കാത്തി.
4: ഹലോ.
1: സുഖാണോ കാത്തിക്ക്?
4: എനിക്ക് സുഖം.
1: മോൾക്ക് എന്താ അമ്മേനെ കുറിച്ച് പറയാനുള്ളത്?
4: എന്റെ അമ്മ എനിക്ക് എന്നെ എപ്പോഴും കൊറേ സാധനങ്ങൾ ചെയ്യും. അമ്മ എന്നെ എപ്പോഴും നന്നായിട്ട് നോക്കും. എന്റെ അമ്മ എനിക്ക് കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി തരും.
1: ആണോ, വഴക്ക് പറയാറുണ്ടോ കാത്തിനെ?
4: ചില സമയത്തല്ല, ഞങ്ങൾ നോട്ട് ചെയ്യുമ്പോ വഴക്ക് പറയും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഞങ്ങളെ ഗുഡ് ചിത്രാക്കാനാ.
1: ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യത്തിനൊന്ന് സോപ്പിടണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇസബെല്ല ചെയ്യാറ്?
4: എന്റെ നല്ല അമ്മയല്ലേ, കുറച്ചും കൂടെ എക്സ്ട്രാ കൈൻഡ് ആയി ഹെൽപ്പ് ചെയ്യും. ചെയ്തിട്ട് പറയും, എന്റെ അടിപൊളി അമ്മയല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയല്ലേ.
1: അച്ചടാ. അപ്പൊ അങ്ങനെയാണ് ഈ കാത്തി എന്ത് ചെയ്യും?
4: ആവശ്യം തന്നാണെങ്കിൽ വാങ്ങിച്ചു തരും, പൊട്ട താനാണെങ്കിൽ വാങ്ങിച്ചു തരും, ആവശ്യമില്ലാത്തത്.
1: മമ്മയുടെ ഫേവറേറ്റ് ആണ് ഇനി പറയേണ്ടത് ഇസബെല്ല. ഓക്കെ, മമ്മയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? മമ്മന്റെ ഫേവറേറ്റ് കളർ എന്താ?
4: റെഡ് ഇഷ്ടം.
1: മമ്മ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന എന്തിനു വേണ്ടിട്ടാ ഈസക്കുട്ടി?
4: ഞങ്ങൾക്കുള്ള സാധനങ്ങളിൽ.
1: നിങ്ങൾക്കുള്ള സാധനങ്ങളിലല്ലേ, എല്ലാം വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിട്ട് മമ്മേനെ സ്വപ്നം മമ്മയുടെ പൈസ എല്ലാം കളയും അല്ലേ?
2: പറഞ്ഞ കറക്റ്റ് ആണ്.
1: ഇസബെല്ല, അമ്മ ഉണ്ടാക്കി തരുന്നതില് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ?
4: ബിരിയാണി.
1: കാത്തിക്കോ?
4: എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ബ്രൗണിയും ബനാന കേക്കും പിന്നെ ഡോണറ്റ്സും ഉണ്ടാക്കാറുണ്ടോ? ഓക്കെ, ആ ഡോണറ്റ്സും പിന്നെ ഒരു കുക്കി ഉണ്ട്, ആ കുക്കിയാണ് ഇഷ്ടം.
1: അയ്യോ, ഇത്ര സാധനങ്ങൾ മമ്മ ഉണ്ടാക്കി തരും? ഇനി മമ്മ ഉണ്ടാക്കുമ്പോ ചേച്ചിനെ വിളിക്കോ? മമ്മയുടെ ചോദിച്ചു നോക്കോ, ഇപ്പൊ ബ്രൗണി ഉണ്ടാക്കി കൊടുക്കോ ചോദിക്കോ. ഇനി രണ്ടുപേരും ഒന്ന് വിഷ് ചെയ്തേ മമ്മേനെ. ഓക്കെ കാത്തി, താങ്ക് യു കേട്ടോ. ബൈ.
2: താങ്ക് യു സോ മച്ച് അശ്മി.
1: ഐ ആം റിയലി ഹാപ്പി ബിക്കോസ് മക്കള് ഭയങ്കര ഹാപ്പി ആയിട്ട് മമ്മേനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമാണ്. ആൻഡ് ദിസ് ഇസ് യുവർ ഡേ, ആൻഡ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഹാപ്പി മദേഴ്സ് ഡേ.
2: താങ്ക് യു.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
2: 91.7 കേട്ട്.

0: നമ്മൾ ഒരുപാട് അമ്മമാരുടെയും അതുപോലെ തന്നെ മക്കളുടെയും വിശേഷങ്ങൾ കേട്ടു. അവരിങ്ങനെ വിഷ് ചെയ്യുന്നതും അവരുടെ സന്തോഷം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതും ഒക്കെ അറിഞ്ഞു. സോ വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ്. കൂടെയുള്ളത് ഇനി നമുക്ക് നേരെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ഫുഡ് കഴിക്കുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ മിസ് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ ഉണ്ടാക്കുന്ന ചില പലഹാരങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ വേറെ എവിടെ ചെന്നാലും ആ ടേസ്റ്റ് കിട്ടില്ലേ, എത്രയൊക്കെ എവിടെയൊക്കെ അന്വേഷിച്ചാലും. പക്ഷെ അത് വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ എന്തെങ്കിലും പ്രശ്നം വരും. അങ്ങനെ പ്രശ്നം വരുന്ന ഒരു ഐറ്റം ഉണ്ട് എനിക്ക്, ഉണ്ണിയപ്പമാണ്. ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരിയാവാറില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു റെസിപ്പി ഇങ്ങനെ കണ്ടതാ, അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം.
1: Taste of the hour brought to you by DMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: നിങ്ങൾ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ലഞ്ചിന് കഴിക്കാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടോ. ദാ ലഞ്ച് ടൈം ഒക്കെ ഓൾമോസ്റ്റ് ആകുന്നു. പോകേണ്ടത് നമ്മുടെ ബിഎംആറിലേക്കാണ്. ബിഎംആർ വരുന്നത് നമ്മുടെ ബർവാ വില്ലേജിലെ സഫാരിയുടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് നല്ല ബിരിയാണി ആണെങ്കിലും വേറെ എന്ത് ഫുഡാണെങ്കിലും അവിടെ എല്ലാം സെറ്റാണ്, പോയി കഴിക്കുക. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നേരെ കമ്മിങ് ബാക്ക് ടു അവർ ഉണ്ണിയപ്പം റെസിപ്പി. നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുള്ള ഉണ്ണിയപ്പം കഴിക്കാനാണ് മിക്ക ആൾക്കാർക്കും ഇഷ്ടം. പക്ഷെ അത് കറക്റ്റ് ആ മാവ് അങ്ങോട്ട് സെറ്റ് ആവാനാണ് ചെറിയൊരു പ്രശ്നം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ഡിഫറൻറ്റ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോതമ്പ് പൊടി 1/2 കപ്പ്, റവ 1/2 കപ്പ്, പഴം 4 എണ്ണം, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള് മാത്രം മതി, പക്ഷെ ശർക്കര 1 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം, തേങ്ങാക്കൊത്ത് 1/2 കപ്പോളം, അതുപോലെ വെളിച്ചെണ്ണ, അതും നല്ല രീതിയിൽ വറുക്കാൻ ആവശ്യത്തിന് എടുത്തു വെച്ചേക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗോതമ്പ് പൊടി, റവ, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ ഒരുമിച്ചാക്കി നന്നായിട്ട് യോജിപ്പിക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര അലിയിച്ചെടുക്കണം. ആ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് ചൂടോടെ നേരത്തെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. പഴം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സുഖമായിരിക്കും. അത് നമ്മൾ കൈകൊണ്ട് അതിനെ എത്രയൊക്കെ എവിടെ എടുത്താലും ആ ഒരു കറക്റ്റ് ഒരു ഇതിൽ വരില്ല. അതുകൊണ്ടൊന്ന് മിക്സിയിലോട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ശേഷം തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ചേർത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മാവ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഈ മാവ് റെഡി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവാനായിട്ട് ഒന്ന് നോക്കുക. നല്ല വെട്ടിത്തിളക്കണ ചൂടിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് സെറ്റായ ആ ഒരു ഉണ്ണിയപ്പം എടുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിരിക്കും പുറത്ത്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള, അതും ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാണ്. അപ്പൊ നോക്കിയിട്ട് പറയാ അതിന്റെ ആ ഒരു റെസിപ്പിയുടെ വിജയം എന്തുമാത്രമാണെന്ന് ഒന്ന് അറിയണമല്ലോ. ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ.
1: Taste of the hour brought to you by മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പൊ ബിരിയാണി മക്കാനി, അതായത് BMR-ലേക്ക് പോയിട്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്തായാലും കഴിച്ചോളൂ. ഉച്ചയ്ക്ക് പ്രത്യേകിച്ചും ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, നല്ല സ്വാദേറിയ ഫുഡ്. അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? മദേഴ്സ് ഡേ അല്ലേ, നേരെ പോയിട്ട് അവിടെ ചെന്ന് കഴിക്കൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പം പുറത്താണ്, ലഞ്ച് ബ്രേക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാരിവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മമാരെയും കൊണ്ട് ഒരു ലഞ്ച് ബ്രേക്ക് എന്നുള്ള രീതിയിൽ അവർ ഫുഡ് ഉണ്ടാക്കേണ്ട ഇന്ന്, അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോയി BMR-ലൊക്കെ ആണെങ്കിൽ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുക, അവർക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് കൊണ്ടുവരുത്തുക കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെതാ ഇനി അടുത്ത പാട്ടിലേക്ക് പോകുന്നു. അപ്പം ഹോം ഡെലിവറി ഇവിടെ ദാ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഏകദേശം 4 മണിയാകുമ്പോൾ തിരിച്ചെത്താം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കൂടെ ഉണ്ടായിരുന്നത് അഷ്ടമിയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Matinee Classics.
4: Matinee Classics.

0: Sono. 91.7 FM.
1: Radio Sono.
2: Qatar's happiness frequency.
1: Radio Sono.

0: നമസ്കാരം. ഞാൻ ജോണി ആന്റണി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: യു ആർ

0: ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇന്നൊരു വിജയ് തരംഗത്തിന്റെ ദിവസമാണല്ലേ. സിനിമാ ലോകത്തേക്ക് മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വിജയ് തരംഗ ദിവസം എന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില സിനിമകളിലേക്കും സിനിമാ ലോകത്തെ വിജയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് എത്താനായിട്ട് പോകുന്നത്. 1974 June 22 ചെന്നൈയിൽ വിജയുടെ ജനനം. അച്ഛൻ സംവിധായകനും നിർമ്മാതാവുമായ എസ് എ ചന്ദ്രശേഖർ, അമ്മ ഗായിക ശോഭ. വിജയുടെ ആദ്യ സിനിമയിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് ബാലതാരമായിട്ടായിരുന്നു കേട്ടോ. വെട്രി എന്ന സിനിമയിൽ ഒരു ബാലതാരമായിട്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് 1992 അച്ഛൻ ചന്ദ്രശേഖർ തന്നെ നിർമ്മിച്ച നാളെയ തീർപ്പ് എന്ന സിനിമയിലാണ് വിജയ് ആദ്യമായിട്ട് നായകനായിട്ട് വെള്ളിത്തിരയിലേക്ക് വരുന്നത്. അവിടെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമാ യാത്ര തുടർന്നുള്ള 3 പതിറ്റാണ്ടുകളിൽ ഏകദേശം 70 ചിത്രങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അദ്ദേഹം വളരുകയാണ്. ഇളയ ദളപതിയിൽ നിന്നും ദളപതിയിലേക്കുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം. ചെന്നൈയിലെ ലയോള കോളേജിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദപഠനം പൂർത്തിയാക്കിയ വിജയ്ക്ക് 90s ഒരു അവസാനം വരെ റൊമാന്റിക് ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷമായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കഥയൊന്ന് ചെറുതായിട്ട് മാറുന്നു. ആ കഥയിലേക്ക് നമുക്ക് വരാം. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്.

0: Supermom Stories.
1: Supermom Stories.
2: കൽപ്പന ചൗള. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം ഒരു പെൺകുട്ടി മനസ്സ് തുറന്നു പറഞ്ഞപ്പോ പലരും ഒരുമിച്ച് എതിർത്തു. അത് ആൺകുട്ടികൾക്കുള്ളതാണ്. ഏയ്, ദൂരെയൊന്നും പോവണ്ട, സുരക്ഷിതമായ ഈ നാട്ടിൽ തന്നെ നീ നിന്നാ മതി. പക്ഷെ അവളുടെ അമ്മ സന്യോഗ്യത ചൗള തന്റെ മകളുടെ സ്വപ്നം അടുക്കളയിൽ ഒതുങ്ങിപ്പോവരുതെന്ന് ഉറപ്പിച്ച് അവളുടെ നിശബ്ദ ശക്തിയായി നിന്നു. വലിയ നഗരത്തിലേക്ക് പഠിക്കാൻ പോകാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ സമുദ്രം കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പറക്കാനും ആ അമ്മ ധൈര്യം നൽകി. ആ ധൈര്യത്തിൽ അവൾ പറന്നുയർന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ലോകത്തേക്ക്. സന്യോഗിത ചൗളയുടെ കൽപ്പന ചൗള അങ്ങനെ പറന്നു. ഒരു അമ്മയുടെ കരുത്തിൽ നിന്നും പറന്നുയർന്ന മകൾ.
0: Mother's Day Special Supermom Stories.
1: Supermom Stories. You are

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: ഇന്നൊരു വിജയ് ദിവസമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റിനി മാഷപ്പ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വിജയുടെ സിനിമാ ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1990s അവസാനം വരെ വിജയ്ക്ക് ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷമായിരുന്നു. പിന്നീട് കഥാപാത്രങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലുള്ളൊരു വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പോരാട്ട വീര്യമുള്ള കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം പതുക്കെ ശ്രദ്ധയൂന്നുകയാണ്. 2012 ശേഷം കുറച്ചുകൂടി രക്ഷകൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന സിനിമകൾ അദ്ദേഹത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത്തരം സിനിമകളിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കത്തിയിൽ അദ്ദേഹം കർഷകരുടെ ആ ഒരു ദുരിതങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. മെർസലില് ആരോഗ്യ രംഗത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ബിഗിൽ വരുന്ന സമയത്ത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നു. സർക്കാരില് തിരഞ്ഞെടുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ സംസാരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തന്റെ സിനിമകളിലൂടെ അദ്ദേഹം ഒരു അടിത്തറ പാകി തുടങ്ങിയിരുന്നു എന്ന് വേണം ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിൽ പ്രധാനമായിട്ടും സർക്കാർ സിനിമയുടെ ഓഡിയോ റിലീസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് സിനിമ ഏതാണ് എന്ന് കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് മൂവി ഏതാണ് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: home. Hi, I'm Juju George.
10: You're listening to Radio Sunno.
9: Kapparle favorite station, Radio Sunno. Ketta ketta kootu ura.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: മഹേഷ് ബാബുവും ഭൂമിക ഷൗളയും പ്രധാന വേഷത്തിലെത്തിയ ഒരു തെലുങ്ക് സിനിമയുണ്ടായിരുന്നു. ഒക്കടു എന്നായിരുന്നു മൂവിയുടെ പേര്. 2003 ഈ സിനിമ റിലീസായത്. ഗുണശേഖർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അത്. ഒക്കടുവില് ഒരു തമിഴ് സിനിമയ്ക്കൊരു സാധ്യതയില്ലേ എന്ന് സംവിധായകൻ ധരണി ചിന്തിക്കുന്നു. അങ്ങനെ അദ്ദേഹം നായിക നായകന്മാരായിട്ട് ധരണിയുടെ മനസ്സിലുണ്ടായിരുന്നത് വിക്രമും ജ്യോതികയുമായിരുന്നു. ചില തിരക്കുകളൊക്കെ കാരണം അവർ രണ്ടുപേരും ചിത്രം വേണ്ടെന്ന് വെക്കുന്നു. പിന്നെ അജിത്തിനെ ട്രൈ ചെയ്യുന്നു. അജിത്തിനെയും ലഭിക്കാതായതോടുകൂടി തിരുമല എന്ന സിനിമയിലൂടെ അന്ന് സൂപ്പർ താരപദവിയിലേക്ക് ഉയരുന്ന വിജയനെ നായകനാക്കാനായിട്ട് സംവിധായകൻ ധരണി തീരുമാനിക്കുന്നു. നായികയായിട്ട് തൃഷയും എത്തി. അങ്ങനെ 2004 വിജയും തൃഷയും ഒന്നിക്കുന്ന ആദ്യ സിനിമ കില്ലി എത്തുകയാണ്. ഈ ഒരു ഡയലോഗ് ഒക്കെ എന്താ പറയാ, ഇപ്പോഴും ആ ഒരു അതിഗംഭീര ഇഷ്ടത്തോടുകൂടിയാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഗില്ലിക്ക് മ്യൂസിക് ചെയ്തത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിദ്യാസാഗർ സാറായിരുന്നു കേട്ടോ. ഗില്ലിയില് വേലു അഥവാ ശരവണ വേലു എന്ന് പറയുന്ന ഒരു കബഡി താരത്തെയാണ് വിജയ് അവതരിപ്പിച്ചത്. ധനലക്ഷ്മി എന്ന ക്യാരക്ടറായിരുന്നു തൃഷയ്ക്ക്. ഈ രണ്ട് കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രകാശ് രാജിന്റെ മുത്തുപ്പാണ്ടിയും തെന്നിന്ത്യയിൽ ആ സമയത്ത് വലിയൊരു ചർച്ചയായി മാറിയ വില്ലൻ കഥാപാത്രമായിരുന്നു. 2004 ഏറ്റവും കൂടുതൽ പണം വാരിയ തമിഴ് സിനിമയായിരുന്നു ഗില്ലി. തമിഴില് 50 crore ആഭ്യന്തര കളക്ഷൻ നേടിയ ആദ്യ ചിത്രമായിരിക്കും കേട്ടോ ഗില്ലി. 200 തിയേറ്ററുകളിൽ തകർത്തോടിയ ചിത്രമായിരുന്നു ഗില്ലി. വൻ വിജയമായതോടുകൂടി വിജയ് തൃഷ ജോഡി തമിഴില് വീണ്ടും ആവർത്തിക്കപ്പെട്ട സിനിമകളുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഗില്ലിയിലെ

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: Adi, enna birthday celebration enda chelo vende.
2: Samsamindu mandi mandi.
3: Oof. ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വിജയ് തൃഷ ജോഡിയുടെ ആദ്യ സിനിമ ഗില്ലി ആയിരുന്നു. ആ ഒരു സിനിമയുടെ വിശേഷങ്ങളായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത്. ആ ഒരു ജോഡി ഹിറ്റായതോടുകൂടി വീണ്ടും സിനിമകൾ ആവർത്തിക്കപ്പെട്ടു. 2005 തിരുപ്പാച്ചി, പിന്നെ 2006 ആദി എന്ന് പറയുന്ന മൂവി, 2008 കുരുവി. ഈ സിനിമകളിലേക്ക് ഈ ജോഡി ഒന്നിച്ചിരുന്നു. പിന്നീട് ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് വിജയ് തൃഷ ജോഡിയെ നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്നത്, ലോക്കേഷിന്റെ ലിയോ മൂവിയിൽ. അതിനിടയിൽ 2024 ഗില്ലി റീറിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീറിലീസിൽ 32 crore തിയേറ്ററിൽ നിന്ന് ഗില്ലി സ്വന്തമാക്കിയത് കേട്ടോ. റീ റിലീസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് ഇപ്പൊ ഗില്ലിയുടെ പേരിലാണ്. ഇനിയിപ്പോ വിജയുടെ സ്പീച്ചുകൾ, പല സിനിമകളുടെയും ഇതുപോലെ ഓഡിയോ ലോഞ്ച് ഒക്കെ നടക്കുന്ന സമയത്ത് അതിഗംഭീരമായിട്ടുള്ള പല സ്പീച്ചുകളും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പൊ വിജയുടെ സ്പീച്ചുകളിലെ കുറച്ച് വിശേഷങ്ങളും ഓഡിയോയും അതോടൊപ്പം തന്നെ കുറച്ച് മാസ് ഡയലോഗ്സും ഒന്ന് കേട്ടാലോ.
4: நான் தான் உங்களை ஏன் நெஞ்சில குடி வச்சிருக்கேன் நினைச்சேன், இப்பதான் புரியுது அது நான் இல்ல, நீங்க தான் என்ன உங்க நெஞ்சில குடி
5: வச்சிருக்கீங்கன்னு. வேட்டை ஆரம்பம் ஆயிடுச்சுடு.
6: வந்திருக்கிற இடம் சூப்பர், பட்டைய கிளப்பலாம். ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன்.
5: இருக்க மாட்டான்
7: எல்லாருக்குமே. நம்மள புடிச்சு போச்சுன்னு அப்புறம் லைஃப் போர் அடிச்சிடாது. அப்புறம் நீங்க யாருக்காக என்ன சாதிப்பீங்க, யாரை சந்தோஷப்படுத்துவீங்க? கொஞ்சம் பேருக்காவது நம்மள பிடிக்காம இருந்தாதான் லைஃப் ஒரு மாதிரி ஜாலியா இருக்கும், இன்ட்ரெஸ்டிங்கா இருக்கும், சுவாரஸ்யமா இருக்கும்.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
2: ദിഗംബരൻ
4: തിരനുറയും.
2: You're listening to
3: Radio Suno 91.7 FM.
5: Radio Suno presents Supermom Stories. Mother's Day Special. Supermom Stories. Supermom Stories.
6: J.K. Rowling എന്ന അമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. തന്റെ കുഞ്ഞ് ജെസിക്ക റോളിംഗ് അരാന്തസ് താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിക്കരുത്, മകൾക്കൊരു നല്ല ജീവിതം നൽകാൻ അവളുടെ എഴുത്തുകൾക്ക് കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുവൻ സമയ അമ്മയ്ക്ക് കൈത്താങ്ങൊന്നുമില്ലാതെ എഴുതാൻ സമയമെവിടെ? അതിനാൽ ഓരോ ദിവസവും അവർ ജെസിക്കയെ സ്ട്രോളറിൽ കിടത്തി എഡിൻബർഗിലെ തെരുവുകളിലൂടെ നടക്കും. ആ കുഞ്ഞ് പതിയെ ഉറക്കത്തിലാഴും വരെ അവർ നടന്നുകൊണ്ടേയിരിക്കും. ജെസിക്കയുടെ കണ്ണുകൾ അടയുന്ന ആ നിമിഷം ജോയാൻ അടുത്തുള്ള ഒരു കഫേയിലേക്ക് ഓടും. അവിടെ ഒരു ചെറിയ മേശക്കരികിലിരുന്ന് പോകാൻ പറയാതിരിക്കാനായി ഒരു കപ്പ് കാപ്പി മാത്രം ഓർഡർ ചെയ്യും. അരികിൽ തന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുമ്പോൾ അവൾ വേഗത്തിൽ എഴുതി തുടങ്ങും. അവിടെ പിറന്നത് വെറും കഥകളല്ലായിരുന്നു. ഓരോ വാക്കിലും ഒരു അമ്മയുടെ സ്വപ്നമുണ്ടായിരുന്നു. ഓരോ വരിയിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരുടെ എഴുത്ത് തന്റെ മകളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാനായിരുന്നു. ഒരമ്മയുടെ അക്ഷരങ്ങൾ കൊണ്ടുള്ള നിശബ്ദ പോരാട്ടം അന്ന് ജനനം നൽകിയത് എക്കാലത്തെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റായി മാറിയ ഹാരി പോട്ടറിനായിരുന്നു. ഏവർക്കും മാതൃദിനാശംസകൾ.
5: Mother's Day Special Supermom Story.

0: വചനങ്ങളിലൂടെ
1: ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

ഗുഡ് ആഫ്റ്റർനൂൺ ബ്യൂട്ടിഫുള്ളി ദാ മറ്റൊരു വീക്ക് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ബാറ്ററി മാഷപ്പിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 9:28. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, തീർച്ചയായിട്ടും ഈ ഒരു മന്തിൽ നമ്മൾ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമ, ആ ഒരു സിനിമയുടെ വിശേഷങ്ങളിലോട്ടൊക്കെ തന്നെ നമുക്ക് പോവാം. അൺഎക്സ്പെക്ട് ചെയ്യാത്ത 1-2 സിനിമ റിലീസസ് ഉണ്ട്. ചിത്രങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം 2025-നെക്കാട്ടിലും നമുക്ക് ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് സക്സസ്ഫുള്ളി എത്തിക്കാൻ പറ്റിയ ഒരു വർഷമാകും 2026 ഓർ ടുവേർഡ്സ് ദ എൻഡ് നമുക്കത് മനസ്സിലാവാനായിട്ട് സാധിക്കും. എന്തായാലും പകുതി വർഷത്തിലെ പകുതി മാസങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അവസാനിച്ചു. ആ 6-ാം മാസത്തിലോട്ട് നമ്മളിങ്ങനെ കടക്കുമ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും അതേപോലെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതുണ്ട്, റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച സിനിമകളൊക്കെ ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടോ? ചില ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലൈനിലേക്ക്, ആ ഒരു സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്തിച്ചേർന്നില്ല എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്ന ഈ ഒരു സമയം തീർച്ചയായിട്ടും വിലയിരുത്തലുകൾ നമ്മുടെ മനസ്സിലും അതേപോലെ തന്നെ ചുറ്റുപാടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ചിത്രവും ഓരോ ന്യൂ എക്സ്പീരിയൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും മോശം ചിത്രങ്ങൾ എന്ന് പറയാനില്ല അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും തന്നെ പുതിയ പുതിയ പാഠങ്ങൾ, പുതിയ പുതിയ എക്സ്പീരിയൻസ് ശരിക്കും നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ, ചിലപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ തന്നെ നമ്മുടെ അരികിലേക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്ത ഓരോ കലാകാരന്മാരും എത്തിക്കുമ്പോൾ വി വിൽ ഹാവ് ടു റെസ്പെക്ട് ദ എഫേർട്സ്. ആ ഒരു എഫേർട്സിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ മാറ്റിനി മാഷപ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഞാനും കൂടെ ചേരുന്ന ആ ഒരു ടൈം 3 മണി കഴിഞ്ഞ 11:11 ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. തിരിച്ചെത്തുന്നതായിരിക്കും സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഇപ്പൊ ദാ ഓം ഷാദി ഓഷാന എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: This is only on
0: Radio Suno 91.7 FM.
4: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
4: and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: 91.7 FM.
1: Radio Suno presents Supermom Stories. Mother's Day Special. Supermom Stories. Supermom Stories. സംഗീത ലോകത്തിൽ സ്വന്തം ഇടം കണ്ടെത്താൻ പോരാടിക്കൊണ്ടിരുന്ന ഒരു യുവാവിന്റെ കഥയാണിത്. ഇളയരാജ. അന്ന് ചിന്നത്തായിയുടെ മക്കളായ ഇളയരാജയും സഹോദരന്മാരും സിനിമാ ലോകത്തിൽ വലിയ സ്വപ്നങ്ങൾ പിന്തുടരാൻ മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവരുടെ അവസ്ഥ അത്യന്തം ദാരിദ്ര്യമായിരുന്നു. ട്രെയിൻ ടിക്കറ്റിന് പോലും പണമില്ലായിരുന്ന കാലം. അവരുടെ വീട്ടിൽ വിലമതിക്കാനാകാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റേഡിയോ. അന്നത്തെ കാലത്ത് റേഡിയോ വെറും ഒരു ഉപകരണം മാത്രമല്ലായിരുന്നു, കുടുംബത്തിന്റെ ഏക വിനോദവും സന്തോഷവുമായിരുന്നു. മക്കൾ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിൽ നിൽക്കെ അമ്മ ചിന്നത്തായി ഒരു നിമിഷം പോലും മടിച്ചില്ല. അവൾ ദിവസവും സ്നേഹത്തോടെ കേട്ടിരുന്ന ആ റേഡിയോ എടുത്ത് മക്കളുടെ കയ്യിൽ കൊടുത്തു. അത് വിറ്റ് മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് പണം കണ്ടെത്താൻ പറഞ്ഞു. ആ റേഡിയോ വിട്ടുകൊടുത്തുകൊണ്ട് അവൾ പറയാതെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിനി ഈ ലോകത്തിന്റെ സംഗീതം കേൾക്കേണ്ടതില്ല, കാരണം ലോകം ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങളുടേതാണ്. ആ ത്യാഗം ഫലിച്ചു. ആ റേഡിയോ വിറ്റ് കിട്ടിയ പണവുമായി അവർ മദ്രാസിലേക്ക് എത്തി, ഇന്നത്തെ ചെന്നൈയിൽ. പിന്നെ നടന്നത് ചരിത്രം. അമ്മയുടെ ത്യാഗം വെട്ടിയൊരുക്കിയ സംഗീത ലോകത്തിന്റെ ഇതിഹാസം, ഇളയരാജ എഴുതി ചേർത്ത ചരിത്രം.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയാമണിയാണ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: Once again, welcome back. Radio Sunu 91.7 FM. The matinee mashup in the time. Sandeep Aanu kude join cheyyunnathu. ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി സിനിമാ ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ഈ വരുന്ന May 21 എന്നുള്ള ഡേറ്റ് പലരും ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ട്രെയിലർ ചെറുതായിട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും May 21 വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പബ്ലിസിറ്റിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പ്രെഡിക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ വലിയ എക്സ്പെക്ടേഷൻസും വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. മേ ബി എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും അതേപോലെ തന്നെ ചിത്രത്തിന്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ ഒരു സംഭവം തന്നെയാണ് വേണ്ടത് എന്ന് ഞാൻ പേഴ്സണലി വിലയിരുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ Drishyam 3 എന്നുള്ള ഈ ഒരു സിനിമ നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ്. ആരിനി എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ആസ് എ മലയാളി ഒബ്വിയസ്ലി വി ഹാവ് കെപ് സം മതി അതർ എക്സ്പെക്ടേഷൻസ്. ഇനി ചിത്രത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലും അതേപോലെ തന്നെ പ്രൊമോഷൻസും ഒന്നും ഉണ്ടാവില്ല എന്ന് ജിത്തു ജോസഫ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ആകെപ്പാടെ ഇങ്ങനെ സെലിബ്രേഷൻ മോഡിൽ തന്നെയാണ്. ലാലേട്ടനും മീനയും തമ്മിലുള്ള കോമ്പിനേഷൻ മൂവീസും പഴയ സിനിമാ പാട്ടുകളൊക്കെ തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ വിഷ്വൽസ് വീഡിയോസ് ഒക്കെ പുറത്തു വരുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു സന്തോഷം എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വീണ്ടും തുറന്നു വെച്ചുകൊണ്ട് വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ Drishyam 3 എന്നുള്ള സിനിമ May 21 ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ഓൾസോ ടിക്കറ്റ്സ് ഒക്കെ എടുക്കാത്തവരെ പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഫാമിലി ആയിട്ട് പോകാനുള്ള സെറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി അല്ല ഫ്രണ്ട്സോ കസിൻസോ ആരായിട്ടാണെങ്കിലും ആ ഒരു ചിത്രം പോയി കണ്ട് അത് വിലയിരുത്തേണ്ടത് ആസ് എ മലയാളി നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൂടെ കണക്കാക്കേണ്ടതാണ്. ബിക്കോസ് ഇത്രയും ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് നമുക്ക് അരികിലേക്ക് എത്തിക്കുമ്പോൾ ഹൗ കൻ വി നോട്ട് വാച്ച് സച്ച് ഫിലിംസ് അല്ലേ. ലെറ്റ്സ് സീ വെദർ ദിസ് എവർഗ്രീൻ കോംബോ ഈസ് ഗോയിങ് ടു ഗിവ് അസ് അനദർ ഹിറ്റ് ദിസ് ഇയർ. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഫിംഗേഴ്സ് ക്രോസ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച and you have tuned in to Kathande happiness frequency 91.7 FM. Radio Suno, kete kete kootu vidao.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
3: evenings. Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: In association with
8: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
13: This is only on
14: Radio Suno 91.7 FM.
15: Brought to you by
16: Safari, world-class shopping experience, Doha, Qatar.
17: And
18: Malabar Gold and Diamonds, the responsible jeweler.
19: Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
20: Radio Suno presents
21: Supermom Stories.
20: Mother's Day special. Supermom Stories.
21: Supermom Stories.
22: തോമസ് ആൽവ എഡിസൺ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയത് ഒരു കടലാസുമായിട്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, ടീച്ചർ ഈ കത്ത് തന്നു, ഇത് നിങ്ങൾ മാത്രം വായിക്കണമെന്നും പറഞ്ഞു. നാൻസി എഡിസൺ ആ കത്ത് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അവൾ മകന്റെ മുമ്പിൽ ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവന് വളരെ ചെറുതാണ്. അവനെ പഠിപ്പിക്കാൻ മതിയായ നല്ല അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കൂ. അങ്ങനെ നാൻസി അതുതന്നെ ചെയ്തു. അവൾ തോമസിനെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു. കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ സ്വാതന്ത്ര്യം നൽകി. വീട് ഒരു ചെറിയ പരീക്ഷണശാലയായി മാറ്റാൻ പോലും അവൾ അനുവദിച്ചു. അവനുണ്ടാക്കിയ കുഴപ്പങ്ങളോ ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ പൊട്ടിത്തെറികളോ അവളെ അലട്ടിയില്ല. അവൾ പ്രോത്സാഹിപ്പിച്ചത് അവന്റെ കൗതുകം മാത്രമായിരുന്നു. അമ്മയുടെ മരണശേഷം ലോക ചരിത്രത്തിലെ മഹത്തായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറിയ തോമസ് ആൽവ എഡിസൺ പഴയ കുടുംബ സാധനങ്ങൾ തിരയുന്നതിനിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ കടലാസ് ഒരു മേശയ്ക്കുള്ളിൽ കണ്ടെത്തി. അവനത് തുറന്നു. പക്ഷേ അതിൽ എഴുതിയിരുന്നത് അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു തന്ന വാക്കുകളായിരുന്നില്ല. നിങ്ങളുടെ മകൻ ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, ഇനി അവനെ സ്കൂളിലേക്ക് വരാൻ അനുവദിക്കാനാവില്ല. അത് വായിച്ച എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ ഒരുക്കിയ ഇതിഹാസമായിരുന്നു തോമസ് ആൽവ എഡിസൺ. അതെ, ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ നമ്മളെയെല്ലാം ഇതിഹാസങ്ങളാക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഹാപ്പി മദേഴ്സ് ഡേ ഏവർക്കും. മാതൃദിനാശംസകൾ.
20: Mother's Day special Supermom Story.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്ദീപാണ് കൂടെയുള്ളത്. ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ഇതാ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പുതുമയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. പുതുമയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ദാ ഒരു പുതിയ ചിത്രത്തെ പറ്റി തന്നെയാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. യുവതാരം സന്ദീപ് പ്രദീപിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ, ഡി ഗ്രൂപ്പ് ബാനറിൽ മാനുവൽ ക്രൂസ്, ഡാർവിൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് കോസ്മിക് സാംസൺ. പ്രസന്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ചിത്രത്തിൽ എന്തെന്നില്ലാത്ത ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യും. മേ ബി തീമിന്റെ ഒരു ബേസിലായിരിക്കാം, കഥാപാത്രങ്ങളൊക്കെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും കുറെ അൺറിയൽ ആയിട്ടുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചിത്രത്തിൽ വരുമ്പോൾ വെദർ ദിസ് ക്യാൻ ഹാപ്പൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ എവിടേക്കോ വന്നു പോയിട്ടുണ്ടായിരിക്കാം. ചിത്രങ്ങളുടെ പേരിലും അതൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ദാ ഈ ഒരു ചിത്രത്തിന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് എന്തോ പേഴ്സണലി അങ്ങനെ തോന്നി. കോസ്മിക് സാംസൺ ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും സന്ദീപിന്റെ ലുക്കൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ചിത്രം വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് എന്താണ് ചിത്രം എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയായിരിക്കും. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സംഭവം ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ചിത്രത്തിന്റെ ആ ഒരു ജോണറും കാര്യങ്ങളും ഒക്കെ തന്നെ സാധാരണ എല്ലാ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇവിടെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരിക്കും എന്നുള്ളത് ചെറിയൊരു സൂചനയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. Let's see, let's wait and watch. എന്തായാലും ഈ സിനിമയുടെ വിശേഷങ്ങളൊക്കെ റെഗുലർലി ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ അരികിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. ബട്ട് ദെൻ ഇന്നത്തെ ദിവസം എനിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിനി മാഷപ്പിൽ നിന്നും വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമായി വരുന്നു. അപ്പൊ നാളെ പാക്കലാം. സി ഓൾ, ടേക് കെയർ. അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള സിനിമാ കഥകളുമായിട്ട്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

കഴിയുമ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മദേഴ്സ് ഡേ ആണ്, അമ്മമാരെ കുറിച്ചിട്ട് പറയുന്നൊരു സമയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ റിലേറ്റഡ് ഒക്കെ തന്നെ. പക്ഷെ ആ ചോദ്യത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ ഗെയിം സോണിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇവിടുത്തെ ഗെയിം എന്തായി എന്ന് നമുക്ക് നോക്കണ്ടേ? അതെ, ലൈവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CSK അതുപോലെ തന്നെ ലക്നൗ തമ്മിലുള്ള മാച്ച് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 203 runs ആണ് ഇപ്പോൾ ഓൾറെഡി ലക്നൗ 20 overs എടുത്ത് കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ CSK അത് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ 9 overs കംപ്ലീറ്റ് ചെയ്ത് 2 ball കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും 126 runs എടുത്ത് കഴിഞ്ഞു CSK. ഇനി ഏകദേശം 78 runs വേണം, 64 balls ബാക്കി നിൽക്കെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു മാച്ച് മുന്നോട്ടേക്ക് പോകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ന് CSK ജയിക്കേണ്ട ഒരു ചാൻസ് കൂടുതലാണ്. ജയിക്കണം, അതിനുവേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഗേക്വാഡ് ആൻഡ് ഓൾസോ ശർമ്മ ഇവർ രണ്ടുപേരുമാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 ഔട്ടായി കഴിഞ്ഞു CSK നിന്നും. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ 2 wicket നഷ്ടത്തിൽ 127 runs എടുത്ത് നിൽക്കുന്നു. ഇനി എന്തായാലും ബാക്കി എന്തൊക്കെയാണ് റൺസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ചെന്നൈ ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കാം. അപ്പോഴേക്കും ടൈം മൂവിയിലെ ബ്യൂട്ടിഫുൾ സോങ് കേട്ടിരുന്നോളൂ. ചോദ്യവുമായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: We're being on 91.7 FM. Keep the faith, keep the good arm.

0: Mother's Day Special Supermom Stories.
1: Supermom Stories.
2: Michael Jordanum Nikeyum adoronnanara combination aanu. Pakshe adine pinnil oru ammayude poraatathinte kathayundu. പല കായിക താരങ്ങളും ഒരു നിശ്ചിത തുക വാങ്ങി സന്തോഷിച്ചിരുന്ന കാലത്ത് ഡൊലോറിസ് ജോർഡൻ സാക്ഷാൽ മൈക്കൽ ജോർഡന്റെ അമ്മ ഇതുവരെ കായിക ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു വ്യവസ്ഥ ആവശ്യപ്പെട്ടു. മൈക്കിളിന്റെ പേരിൽ വിറ്റഴിക്കപ്പെടുന്ന ഓരോ ഷൂവിലും 1% അദ്ദേഹത്തിന് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. നൈക്കിയുടെ അധികൃതർ മടിച്ചു. അത്തരമൊരു കരാർ അന്ന് വരെ കേട്ടിട്ടില്ലാത്തതായിരുന്നു. പക്ഷേ ഡൊലോറിസ് ഉറച്ചുനിന്നു. തന്റെ മകൻ ഒരു പ്രൊഫഷണൽ മത്സരം പോലും കളിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മൂല്യം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. അവസാനം നൈക്കി ആ അമ്മയ്ക്ക് മുന്നിൽ വഴങ്ങി. ആദ്യം ഏതാനും വർഷങ്ങളിൽ $3 million ഷൂസ് വിറ്റുപോകണമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ആദ്യ വർഷം മാത്രം വിറ്റുപോയത് $126 million ഷൂസുകളായിരുന്നു. ആ അമ്മയുടെ ദൃഢനിശ്ചയത്തിൽ മൈക്കിൾ ജോർഡൻ നേടിയത് ഒരു കരാർ മാത്രമല്ല, ഒരു സാമ്രാജ്യമാണ്. ഇനി ഒരു ജോഡി ജോർഡൻസ് കാണുമ്പോഴെല്ലാം അത് മകനായി ഒരമ്മ കീഴടക്കിയ സാമ്രാജ്യമാണെന്ന് ഓർത്തോളൂ.
0: മദേഴ്സ് ഡേ സ്പെഷ്യൽ സൂപ്പർമോം സ്റ്റോറീസ്.
3: This is only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: മാറ്റിനിയും മാഷപ്പിൽ ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് കുറച്ച് മദേഴ്സ് ഡേ സ്പെഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ചധികം പാട്ടുകളുണ്ടാവും. അതിപ്പോൾ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് സോങ്സ് ആണ് വരാറുള്ളത്. അപ്പോൾ അതിൽ ചില പാട്ടുകൾ തന്നെയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതും കേട്ടോ. അപ്പോൾ ആ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ ഏതൊക്കെയാണ് പാട്ടുകളെന്ന്. എന്നിട്ട് വേഗം തന്നെ എന്നെ വിളിച്ചു പറയാം 444-9417 ഏതൊക്കെയാണ് പാട്ടുകൾ എന്ന്. ഓക്കെ, മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ചിലപ്പോൾ മിക്സ്ഡ് ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ടതിന് ശേഷം ഏതൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ തന്നെ വിളിച്ചു പറയാം 444-9417, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാലും മതി 500-00917. അപ്പോൾ അതാ കേട്ടോളൂ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നമ്മുടെ ഗെയിം സോണിൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ടൈമിൽ.

ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. ഒന്നുകൂടെ കേൾക്കണോ? ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ച് തരാം. സോ ഏതൊക്കെയാണ് പാട്ടുകൾ കിട്ടിയത്, സിനിമ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലായെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000097 അല്ലെങ്കിൽ വിളിച്ചു പറയാം 444-4917. ഇന്നത്തെ നമ്മുടെ മദേഴ്സ് ഡേ വിന്നർ ആവാനായിട്ടുള്ള ചാൻസ് ആണ്. അപ്പൊ ശ്രദ്ധിച്ച് ഒന്നുകൂടെ കേട്ടോ, ഞാൻ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യാം.

അപ്പൊ എന്തായാലും ആൻസേഴ്സ് കിട്ടുന്നവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക്, 5000917 ലേക്ക് കേട്ടോ.

0: Radio Sunno. 91.7 FM. Radio
1: Sunno. Qatar's happiness frequency.
2: Radio Sunno.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: Distributed by Fars Film.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: This is Sainora
8: here.
9: You're listening to Radio Suno,
8: 91.7 FM. This is only on
10: Radio Suno, 91.7 FM.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തിങ്കാശി പട്ടണത്തിൽ നിന്നൊരു അടിപൊളി പാട്ടൊക്കെ കേട്ട് വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്, ഇത് അശ്വിയാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മളിങ്ങനെ ഗെയിം ടൈമിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കണ്ടുപിടിച്ചോണ്ട് പോകും ഇങ്ങനെ ഇരിക്കായിരുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ ഗെയിം ടൈം ഇസ് ഓൾ ബേസ്ഡ് ഓൺ മദേഴ്സ് ഡേ. അതുകൊണ്ട് തന്നെ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന കുറേ ബി ജി

0: അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഏതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. ബൈജു, ദൃശ്യ, സുനീഷ്, ധനീഷ്, ഗോകുല്, കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഹലോ
0: ഹലോ, ആരാണ്? ധനീഷ്. എന്താണ് ആൻസർ കിട്ടിയോ?
1: ആൻസർ കിട്ടി. ഒരെണ്ണം മാത്രം പേര് മറന്നുപോയി പടത്തിന്റെ.
0: ആണോ? ഒന്ന് പറഞ്ഞോ, ബാക്കി പറഞ്ഞോ.
1: അത് വിജയുടെ പടത്തിലെ ഒരു പാടുന്ന പാട്ടുണ്ട്, ഒരെണ്ണം. എം കുമ്പരൻ, സൺ ഓഫ് മഹാലക്ഷ്മി, ഭാസ്കർ ദി റാസ്കൽ, അച്യുതമ്മ, VIP, KGF.
0: ഓക്കെ, അപ്പൊ വിജയുടെ പടം മാത്രം കിട്ടിയില്ല.
1: അതിന്റെ പേര് മറന്നുപോയി, പാടം അറിയാൻ.
0: ഓക്കെ ഓക്കെ, എവിടെ ഇപ്പൊ ഉള്ളത്?
1: ഞാനിപ്പോ ദോഹയിലുണ്ട്.
0: ദോഹയിലുണ്ട്. ഓക്കെ, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ?
1: ഡ്യൂട്ടി 5 മണിക്ക്.
0: ചായക്ക് കുടിച്ചായിരുന്നോ?
1: ചായ ഇല്ല, ചായ കൂടില്ല.
0: ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കാവേ. അതാണ് അപ്പൊ ഇങ്ങനെ കൊറേ ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം റൈറ്റ് ആൻസർ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വിജയുടെ സിനിമ എന്ന് ഉദ്ദേശിച്ചത് വാരിസ് ആണ് കേട്ടോ. വാരിസ്, എം കുമരൻ, സൺ ഓഫ് മഹാലക്ഷ്മി, അച്യുവിന്റെ അമ്മ, KGF, VIP, പിന്നെ അതുപോലെ ഭാസ്കർ ദി റാസ്കൽ, ഈ ഒരു സിനിമയിൽ നിന്നൊക്കെ ഉള്ള പാട്ടുകൾ തന്നെയാണ് നിങ്ങൾ കേട്ട ഈ ഒരു BGM എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ആക്ച്വലി ഞാൻ 2 BGM മറന്നുപോയി, അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇറ്റ്സ് ദ ഐക്കോണിക് 1.

അപ്പൊ ഇത് കണ്ടുപിടിച്ച ആൾക്കാർ എന്തായാലും ഉറപ്പാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പൊ അറിയാമെങ്കിൽ മെസ്സേജ് അയക്കൂ 5000997 കേട്ടോ. VIP-യിലെ പാട്ട് തന്നെയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഭയങ്കര എന്തോ അത് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയും ആ ഒരു അമ്മയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തായാലും എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ അമ്മ എന്ന് പറയുന്നൊരു വാക്കിന് ഭയങ്കര ബ്യൂട്ടിഫുൾ മീനിങ് ആണ്. നമ്മൾ ഓരോ പാട്ടുകളും അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല BGM ഇതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ, ഇതൊന്നും അല്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടെന്ന്. അതിനെക്കുറിച്ചിട്ടും കൂടി എനിക്ക് പറയണം കേട്ടോ. കാരണം ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഒരു ഒറിജിനൽ വേർഷനെക്കാട്ടിയും ഒറിജിനൽ പാടിയ ആള് തന്നെ കുറച്ചും കൂടി ഒരു കവർ വേർഷൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ട് പാടിയത് നമ്മുടെ സിതാര കൃഷ്ണകുമാറാണ്. അപ്പം സിതാരയുടെ ഈ ഒരു പാട്ടിന് എന്താണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സോങ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇപ്പം 10 മാസം ഞാൻ ചുമന്ന് പ്രസവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ച ഒരു അമ്മ മകളെ ഈ പറഞ്ഞ പോലെ പ്രസവിച്ചു എന്ന് പറയുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ലൈനിലൂടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴാട്ടോ മനസ്സിലായത്.

നല്ല വരികളാന്ന് നോക്ക്. ഇത് താമരയാണ് ഈ ഒരു വരി എഴുതിയിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ലിറിസിസ്റ്റ് ഓഫ് തമിഴ് ഫിലിം വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നൊരു പേര് താമരയെന്ന് തന്നെയായിരിക്കും. കാരണം അത്രയും മലകൾ താണ്ടി, അത്രയും കടലുകൾ താണ്ടി, അത്രയും ദൂരം ഞാൻ എത്തിയിരുന്നു നിന്നെ ഈ ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ. അത്രയും മനോഹരമായ വരികൾ വേറെ ആർക്കും എഴുതാൻ പറ്റുമല്ലേ. എനിക്ക് ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എന്തോ ഈ ഒരു പാട്ട് ഭയങ്കര ഒരു ടച്ചിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സോങ്ങിലേക്ക് പോകുന്നു. ഒപ്പം ഐ എം റിയലി റിയലി വെയ്റ്റിംഗ് ടു ലുക്ക് ഫോർവേഡ്, കാരണം ഇന്ന് ഞങ്ങളുടെ അമ്മയോടൊപ്പം സീസൺ 4 ആണ്. അമ്മമാരൊക്കെ റേഡിയോയിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അവരെയൊക്കെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളും. അമ്മയോടൊപ്പം സീസൺ 4 വിശേഷങ്ങൾ അറിയാൻ റേഡിയോ സുനോ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.

ഈവനിംഗ് ലിസ്ണേഴ്സ്, റേഡിയോ സുന്ദര 91.7 FM 917 ഈവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മെയ് 10th ഞായറാഴ്ച ദിവസം. എനത് ബ്യൂട്ടിഫുൾ ഡേ. ശരിക്കും ഇന്നത്തെ ദിവസത്തിന് ബ്യൂട്ടി ഇസ് എ ബിറ്റ് മോർ, അതിൽ യാതൊരു സംശയവും വേണ്ട. ബൈ ബിക്കോസ് ഇന്നത്തെ ആ ഒരു സെലിബ്രേഷൻ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ആദ്യം തന്നെ ഞാൻ ആ ഒരു ദിവസം ഗുഡ് ഈവനിങ് പറയുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചതാണ്. ടു ഓൾ ദ ലവ്ലി മദേഴ്സ് ഔട്ട് ദെയർ, ഹാപ്പി ഇന്റർനാഷണൽ മദേഴ്സ് ഡേ. ഓൾ റൈറ്റ്, എന്തായാലും മദേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ എക്സൈറ്റ്മെൻറ്റിന് ഒരു ഫുൾ സ്റ്റോപ്പും വിടുന്നില്ല. ബൈ ബിക്കോസ് ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ അവരെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ്. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ഇസ് ദ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനും ആ ഒരു കോൺസെപ്റ്റിനോട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. വൈ വി ആർ സെലിബ്രേറ്റിംഗ് അമ്മ ഓ പെർട്ടിക്കുലർ ഡേ, അങ്ങനെ ഒരു ദിവസം മാത്രത്തും ഒതുക്കാനുള്ള സെലിബ്രേഷൻ ഉള്ളോ അമ്മ എന്നുള്ള ആ ഒരു വാക്ക്. പക്ഷെ അങ്ങനെയല്ല, ഒരു ദിവസത്തേക്ക് നമ്മൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന ആ ഒരു സമയം, ആ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പക്ഷേ അവർക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു അവാർഡ് തന്നെ ആയിരിക്കും. ഏതൊരു ദിവസമാണെങ്കിൽ പോലും, ഏതൊരു ലൈഫ് ടൈം ആണെങ്കിൽ പോലും, നമ്മളെന്തെങ്കിലും കഴിച്ചോ, നമ്മളെന്തെങ്കിലും ഓക്കെ അല്ലാണ്ടിരിക്കുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, നമ്മുടെ സൗണ്ടിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, ആൻഡ് ദെർ ഇസ് നത്തിങ് ബിയോണ്ട് ലവ് അല്ലേ. ആ ഒരു ലവ് എന്നുള്ള ഒരു വാക്കിൻ്റെ പൂർണ്ണമായ, അല്ലെങ്കിൽ പൂർണ്ണമായി നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന, അതിൻ്റെ എൻഡിൽ കൂടെ തന്നെ എഴുതി ചേർക്കാൻ പറ്റുന്നത് അമ്മ എന്നുള്ള ഒരു വാക്ക് തന്നെയാണ്. ടു ഓൾ ദ ലവ്ലി മദേഴ്സ് ഔട്ട് ദെയർ, ഒരിക്കൽ കൂടി ഒരു വലിയ വലിയ വലിയ മദേഴ്സ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ, തീർച്ചയായിട്ടും വീട്ടിലെ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദെയർ മൈ be lot of amma figures, I would say namukku ishtamulla aalkar undayirikkam, amme pole nammal kaanunna oru vaadu vyaktigal undayirikkam. Not particularly ee parnja pole it's not necessary by blood nammal connect aayirikkanam ennallathu yaadoru nirbandham illa. Namukku aa oru attribute nalguna, allengil aa oru endana picture nalguna amma endu orkumbo manasil aadyam varunathu ee vyakti aayirikkam. Aa oru vyaktiye vilichu samsaarikkya, korchu neram avaruvayittu spend kiya, they would be really happy. So innathe our mothers day, if we have not taken that initiative, da ee oru point engilum thirchayayittum aa oru mothers day wish ningada priyapetta ammamarkku, nammada ammamarkku spend cheyanayittulla aa oru samayam nammal maati vekkanayittu marannu pogarudhu ennu orpichukonda, da njan ningada kude aa oru drive il join cheyunu in this beautiful mothers day. And of course ende aadithe dedication to all the lovely mothers, not just to my mother, njan ammayayittu kaanuna allanundengil ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന എല്ലാ അമ്മമാർക്കും തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് 917 ഈവനിങ്സിൽ ഞാനും നിങ്ങളുടെ കൂടെ ആ ഒരു ഡ്രൈവ് ജോയിൻ ചെയ്യുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, റേഡിയോ 91.7 FM കേട്ട് കൂട്ടുകൂടാൻ.

0: frequency. Now, available on Vodafone Shuf app. Radio Suno presents Supermom Stories. Mother's Day Special. Supermom Stories. Supermom Stories.
1: ജെ കെ റൗളിംഗ് എന്ന അമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. തന്റെ കുഞ്ഞ് ജെസിക്ക റൗളിംഗ് അരാന്തസ് താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിക്കരുത്, മകൾക്കൊരു നല്ല ജീവിതം നൽകാൻ അവളുടെ എഴുത്തുകൾക്ക് കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുവൻ സമയ അമ്മയ്ക്ക് കൈത്താങ്ങൊന്നുമില്ലാതെ എഴുതാൻ സമയമെവിടെ? അതിനാൽ ഓരോ ദിവസവും അവർ ജെസിക്കയെ സ്ട്രോളറിൽ കിടത്തി എഡിൻബർഗിലെ തെരുവുകളിലൂടെ നടക്കും. ആ കുഞ്ഞു പതിയെ ഉറക്കത്തിലാഴും വരെ അവർ നടന്നുകൊണ്ടേയിരിക്കും. ജെസിക്കയുടെ കണ്ണുകൾ അടയുന്ന ആ നിമിഷം ജോയാൻ അടുത്തുള്ള ഒരു കഫേയിലേക്ക് ഓടും. അവിടെ ഒരു ചെറിയ മേശക്കരികിലിരുന്ന് പോകാൻ പറയാതിരിക്കാനായി ഒരു കപ്പ് കാപ്പി മാത്രം ഓർഡർ ചെയ്യും. അരികിൽ തന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുമ്പോൾ അവൾ വേഗത്തിൽ എഴുതി തുടങ്ങും. അവിടെ പിറന്നത് വെറും കഥകളല്ലായിരുന്നു. ഓരോ വാക്കിലും ഒരു അമ്മയുടെ സ്വപ്നമുണ്ടായിരുന്നു. ഓരോ വരിയിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരുടെ എഴുത്ത് തന്റെ മകളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാനായിരുന്നു. ഒരമ്മയുടെ അക്ഷരങ്ങൾ കൊണ്ടുള്ള നിശബ്ദ പോരാട്ടം അന്ന് ജനനം നൽകിയത് എക്കാലത്തെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റായി മാറിയ ഹാരി പോട്ടറിനായിരുന്നു. ഏവർക്കും മാതൃദിനാശംസകൾ.
0: Mother's Day Special Supermom Stories.
2: Supermom Stories.
3: You are

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 19 മിനിറ്റും 4 സെക്കൻഡും. യു ഹാവ് ടേൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ സാധിക്കുന്ന വടകര.
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
3: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

യാർയാൻ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. അമ്മയെ പറ്റിയിട്ട് ഇനിയിപ്പോൾ എനി ലാംഗ്വേജ്, ദർ ഇസ് നോ പർട്ടിക്കുലർ ഇന്ന ലാംഗ്വേജ് ആണെന്ന് നമ്മൾ ബയസ്ഡ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. വൈ ബിക്കോസ് ഏതൊരു ലാംഗ്വേജിലും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന വിത്തൗട്ട് എനി ലാംഗ്വേജ് റെസ്ട്രിക്ഷൻസ് അമ്മയുടെ കഥകൾ തന്നെയാണ്. അതിനിപ്പോൾ ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞാലും വെദർ ഐ എം ഗോയിങ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഏത് തന്നെയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അമ്മയെ റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ രാവിലെ തൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹാഡ് ദിസ് ഇമോഷൻ വിച്ച് ഐ ഷെയർഡ് സം ടൈം ബാക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ എന്നാലും ഐ ഹാഡ് ദിസ് ഫീലിംഗ് രാവിലെ തൊട്ട് അമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടും മ്യൂസിക്കൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം, ഐ ഡോ നോ ഹൗ മെനി ടൈംസ് ഐ വെന്റ് ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ പിക്ചർ ഐ പോസ്റ്റഡ്. ഞാൻ അമ്മയായിട്ടുള്ളൊരു അല്ല അമ്മയെ വിഷ് ചെയ്തുകൊണ്ടുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തീർച്ചയായിട്ടും നമുക്കൊരു കണക്ഷൻ ഇസ് ദെയർ വേറൻ. വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും ഒരു പക്ഷേ നമ്മുടെ ഫോട്ടോ ഇട്ട് നമ്മൾ പോയി നോക്കുന്നതിനെക്കാട്ടിലും ഇൻ ടു 10 times ആ ഒരു ഫോട്ടോ പോയി നോക്കിയിട്ടുണ്ട്. ആൻഡ് എവറി ടൈം ഐ ലുക്ക് ഇൻ പോയി നിന്ന് ക്ലീശ ആയിരിക്കാം ചിലപ്പോൾ, പക്ഷേ കരഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. സന്തോഷം കൊണ്ടാണോ, സങ്കടം കൊണ്ടാണോ, അമ്മയെ മിസ് ചെയ്യുന്നതുകൊണ്ടാണോ, എന്താണ് ആ വികാരം ഒന്ന് പറഞ്ഞറിയിക്കാനായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു പോയിന്റിൽ സാധിക്കുന്നില്ല. വെൽക്കം ബാക്ക് റേഡിയോ സുനർ 91.7 FM. May 10th ശനിയാഴ്ച, ഞായറാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ട് മദേഴ്സ് ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ അമ്മയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും അമ്മയെ റിലേറ്റ് ചെയ്ത്, സ്പെഷ്യലി ദ ടേസ്റ്റ് ഫുഡ് ആൻഡ് ഓൾസോ അമ്മയുടെ അടുത്തിരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് അല്ലേ. ശരിക്കും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴായിട്ട് വരുന്ന ഒരു റിമൈൻഡർ എന്ന് പറയുന്നത്, ഡൂഡ് യു ഹാവ് ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്, പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്, യു ക്യാൻ റിയലി ഗോ ബാക്ക് ടു യുവർ മോം. കുറേ നേരം അമ്മയുടെ അടുത്തിരുന്നാൽ മാറാവുന്നുള്ള ടെൻഷനേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ആ കാര്യങ്ങൾ ൊക്കെ തന്നെ മനസ്സിൽ നിന്ന് ഈസ് ഔട്ട് ചെയ്ത് കളയാൻ, ടെൻഷൻ അകറ്റാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദാറ്റ് ഈസ് ഓൺലി അമ്മ. അപ്പോൾ അമ്മമാർക്ക് ഒരിക്കൽ കൂടി ആ ഒരു മദേഴ്സ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നത്. അത് ഇവിടെ ഒരു ഗെയിം, ഒരു മാച്ച് വെയിറ്റിംഗ് ആണ്. ബട്ട് ദെൻ ഇന്ന് ടു മൈ ലവ്ലി ലിസ്ണേഴ്സ് ഒരു സർപ്രൈസ് കൂടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എന്താണെന്ന് സർപ്രൈസ് അറിയാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ ഒന്ന് നോക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓൺ എയറും ചെക്ക് ചെയ്തോളൂ. വൈ? ബിക്കോസ് വി ഹാവ് സം പീപ്പിൾ കമ്മിങ് ഹിയർ ജോയിനിങ് അസ് ടു നൈറ്റ്, ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കളറാക്കാനായിട്ട്. അപ്പം എന്താണ് ആ കാര്യം എന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനർ 91.7 FM. ആൽ ബി ബാക്ക് വിത്ത് IPL അപ്ഡേറ്റ്സ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനർ 91.7 FM. സ്റ്റേ ട്യൂൺഡ്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, nigalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Radio Suno presents
11: Supermom Stories.
10: Mother's Day Special Supermom Stories.
11: Supermom Stories.
12: തോമസ് ആൽവ എഡിസൺ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയത് ഒരു കടലാസുമായിട്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, ടീച്ചർ ഈ കത്ത് തന്നു, ഇത് നിങ്ങൾ മാത്രം വായിക്കണമെന്നും പറഞ്ഞു. നാൻസി എഡിസൺ ആ കത്ത് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അവൾ മകന്റെ മുമ്പിൽ ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവന് വളരെ ചെറുതാണ്. അവനെ പഠിപ്പിക്കാൻ മതിയായ നല്ല അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കൂ. അങ്ങനെ നാൻസി അതുതന്നെ ചെയ്തു. അവൾ തോമസിനെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു. കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ സ്വാതന്ത്ര്യം നൽകി. വീട് ഒരു ചെറിയ പരീക്ഷണശാലയായി മാറ്റാൻ പോലും അവൾ അനുവദിച്ചു. അവനുണ്ടാക്കിയ കുഴപ്പങ്ങളോ ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ പൊട്ടിത്തെറികളോ അവളെ അലട്ടിയില്ല. അവൾ പ്രോത്സാഹിപ്പിച്ചത് അവന്റെ കൗതുകം മാത്രമായിരുന്നു. അമ്മയുടെ മരണശേഷം ലോക ചരിത്രത്തിലെ മഹത്തായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറിയ തോമസ് ആൽവ എഡിസൺ പഴയ കുടുംബ സാധനങ്ങൾ തിരയുന്നതിനിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ കടലാസ് ഒരു മേശയ്ക്കുള്ളിൽ കണ്ടെത്തി. അവനത് തുറന്നു. പക്ഷേ അതിൽ എഴുതിയിരുന്നത് അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു തന്ന വാക്കുകളായിരുന്നില്ല. നിങ്ങളുടെ മകൻ ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, ഇനി അവനെ സ്കൂളിലേക്ക് വരാൻ അനുവദിക്കാനാവില്ല. അത് വായിച്ച എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ ഒരുക്കിയ ഇതിഹാസമായിരുന്നു തോമസ് ആൽവ എഡിസൺ. അതെ, ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ നമ്മളെയെല്ലാം ഇതിഹാസങ്ങളാക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഹാപ്പി മദേഴ്സ് ഡേ ഏവർക്കും. മാതൃദിനാശംസകൾ.
10: Mother's Day Special Supermom Story.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Radio Sunop.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM-ൽ ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സതിവാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സമയം 5 മണി കഴിഞ്ഞ 43:07 ആവുന്ന ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റിലേക്ക്, IPL T20 അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. വിതഔട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടി ഒന്ന് എന്താണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ടോ. കുറച്ചധികം പേര് തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇന്നിപ്പോൾ മദേഴ്സ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലേറ്റായി പോയി ആ ഒരു അപ്ഡേറ്റിലേക്ക് എത്താറായിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. യെസ്, ഇൻഫാക്റ്റ് ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള രണ്ട് ടീംസാണ് പെർഫോം ചെയ്യുന്നത്. 54th മാച്ച്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് തന്നെ 54th മാച്ചിലേക്ക് എത്തുമ്പോൾ വി ആർ ഓൺ ദ ട്രാക്ക്. ആ ഒരു ഫൈനൽസ് ഒക്കെ എത്താൻ ഇനി സമയമുണ്ടെങ്കിൽ പോലും എവിടേക്കോ അതിൻ്റെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ പുറകെ നിന്ന് വന്നതുപോലെ ഒരു ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് എന്തായാലും നഷ്ടപ്പെടുത്തണ്ട. ഏറ്റവും ഗംഭീരമായിട്ട് ദി ബംഗളൂരു ആൻഡ് മുംബൈ, രണ്ട് ഗംഭീര ടീമുകൾ തന്നെ അല്ലേ, രണ്ടുപേരും കൂടെ നമുക്ക് അതിമനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം റായ്പൂരിൽ നിന്ന് ദി സ്റ്റേഡിയത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
1: ൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: Get ready for yet another team. ഇന്ന് ഏതാണ് നമുക്ക് ആ ഒരു വിജയിയായിട്ട് എത്താൻ പോകുന്നത്, ഇതൊക്കെ തന്നെ വലിയൊരു ഡിസ്കഷന് ശേഷമായിരിക്കും. വൈ? ബിക്കോസ് രണ്ടും അടിപൊളി ടീംസ് ആണ്, മുംബൈ ആൻഡ് ഓൾസോ ബംഗളൂരു. തിലക് ആൻഡ് ഓൾസോ നമാൻ ആണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. 18 ബോൾസിൽ നിന്നും 19 റൺസ് സ്വന്തമാക്കി തിലക്കും, അതേപോലെ തന്നെ നമാൻ 15 ബോൾസിൽ നിന്നും 17 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓൺ സ്ട്രൈക്ക് നമാൻ ആണുള്ളത്. ഇനിയിപ്പോൾ 8th ഓവറൊക്കെ അവസാനിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിൽ സ്കോർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈ. ബട്ട് അറ്റ് ദിസ് പോയിന്റ് തീർച്ചയായിട്ടും എല്ലാവരും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫോൾ ഓഫ് വിക്കറ്റ്സ് തന്നെയാണ്. 3 നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ആ ഒരു വിഷമം കൂടി നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുമ്പോൾ റൺ റേറ്റ് ഇസ് ക്വൈറ്റ് സ്റ്റേബിൾ. ബട്ട് ഇനി എങ്ങനെയാണ് കളി മാറുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ മാച്ചിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഫീൽഡിംഗ് ആണോ കുറച്ചുകൂടെ ടഫാവുന്നത്, അതോ ഇനി ബാറ്റിംഗ് കുറച്ചുകൂടെ ഈസാവാൻ പോവുകയാണോ, ഇതൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. 8th ഓവർ അവസാനിച്ച 9th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ രണ്ട് ബോളുകളും അവസാനിക്കുമ്പോൾ 67 റൺസ് 3 നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ആ ഒരു വെയിറ്റിങ്ങിനിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ദാ നിങ്ങൾക്ക് വേണ്ടി, പുതിയ മുഖം എന്ന സിനിമയ്ക്ക് വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunil. Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
2: In the gold rate update, 18 carat gold, 428 Qatar Riyal, 21 carat gold, 496 Qatar Riyal, 22 carat gold, 523 Qatar Riyal, 24 carat gold, 567.50 Qatar Riyal. Gold rate is brought to you by Sky Jewelry.
0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's Happiness Frequency.
0: Radio Suno.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: Hi everyone, this is Vijay Shadas.
0: You're listening to
5: Radio Suno 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
10: മില്യണോ?
9: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
11: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
12: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
13: You are listening to Radio Suno 91.7

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ്. വേറെ ഏതോ കീ എവിടെയോ പ്രസ്സായപ്പോഴാണ്. ഇന്നിപ്പം ആകാംക്ഷ കൂടിയത് കൊണ്ടായിരിക്കും, മാച്ച് ആണെങ്കിൽ ആ രീതിയിലുള്ള ആകാംക്ഷ, ഇന്ന് ദിവസത്തെ പ്രത്യേകതയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ആ ഒരു ആകാംക്ഷ എല്ലാം കൂടെ കൂടിയിട്ട് അനാവശ്യമായിട്ടുള്ള ഏതോ ഒരു ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്തു. അതാണ് ഇടയ്ക്ക് നിന്ന് ഒരു മ്യൂസിക് കയറി വന്നത്. ആരും പേടിക്കേണ്ട, എല്ലാം സെറ്റാണ്, നോർമലാണ്. അപ്പോൾ IPL T20 അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ ഇതാ ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെ സെഞ്ചുറിയൊക്കെ എടുത്ത് നമ്മുടെ മുംബൈ ടീം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്കോർ നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്കോറിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ. ദാ ഈ ഒരു മ്യൂസിക് ആയിരുന്നു നേരത്തെ കേട്ടത്, അതിപ്പം മാറിപ്പോയി കേട്ടതാണെന്നുള്ളത് ദാ ഇപ്പം മനസ്സിലായല്ലോ നമുക്ക്. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ഓക്കേ, എന്തായാലും ദാ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത്. 12th ഓവർ അവസാനിച്ചിട്ടുണ്ട്. 12th ഓവർ അവസാനിക്കുമ്പോൾ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 102 മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ. സോ വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താണ്ട് ആ ഒരു മൂന്നെന്നുള്ള നമ്പറിൽ നമ്മൾ പറയൂലേ, ഒന്നിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ മൂന്നാമത്തേൽ നോക്കിയാൽ മതി. ആ ഒരു മൂന്നാമത്തെ കഴിഞ്ഞതിന് പിന്നെ വെച്ചടി വെച്ചടി കയറ്റമാണ് നമ്മുടെ മുംബൈ ടീമിന്. ഇത് പറഞ്ഞടുത്ത വിക്കറ്റ് വല്ലതും വീണാൽ തീർന്നു, മുംബൈ ഫാൻസൊക്കെ എന്നെ കൊല്ലും. ഓക്കെ, അപ്പോൾ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവും. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒന്നുമല്ല, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നമാനും അതേപോലെ തന്നെ തിലക് വർമ്മയും പെർഫോം ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. 28 നിന്നും 34 സ്വന്തമാക്കി തിലക് വർമ്മ. ആൻഡ് ഓൾസോ 29 നിന്നും 39 സ്വന്തമാക്കി നമ്മുടെ നമാനും. ഓൺ ക്രീസ് ദേ ഏറ്റവും മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നു. ഓൺ സ്ട്രൈക്ക് ഉള്ളത് നമാനാണ്. 106 12th ഓവർ കഴിഞ്ഞ് നമ്മൾ 13th ഓവറിലേക്ക് കടക്കുന്ന ആദ്യത്തെ ബോളും അവസാനിക്കുമ്പോൾ ആ ഒരു ബോൾ നമുക്ക് സമ്മാനിക്കുന്നത് 106 മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ. എന്തായാലും ദാ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കുറച്ചൊന്ന് ഉഷാറായിട്ട് കളി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നമുക്ക് സിക്സേഴ്സും ബൗണ്ടറീസും ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാണ്ടുള്ള രീതിയിൽ ഓരോ ഓവറിലും വരുന്നത് ഒബ്വിയസ്ലി നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മുംബൈ ഫാൻസിന് സന്തോഷിക്കാൻ വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റായ്പൂർ സ്റ്റേഡിയം ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ സപ്പോർട്ട് രണ്ട് ടീമിനും അറിയിച്ചുകൊണ്ട് എല്ലാവരും ദാ ആവേശത്തോടു കൂടി തന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു രണ്ട് ടീമുകളും തന്നെ അത്രത്തോളം ഫാൻ ബേസ് ഉള്ള ടീമുകൾ തന്നെയാണ്. ബംഗളൂരു ആണെങ്കിലും മുംബൈ ആണെങ്കിലും ആ രണ്ട് പേരുടെ ഫാൻസും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ

എന്താണ് മുംബൈ ടീമിന്റെ ആ ഒരു പ്രകടനമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് വെറുതെ അല്ല കേട്ടോ. വൈ ബിക്കോസ് ദൈ വീണ്ടും ഈ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ബോളും രണ്ടാമത്തെ ബോളും കമന്ററി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ ബാക്ക് ടു ബാക്ക് കുറെ ബൗണ്ടറി വരട്ടെ എന്നൊക്കെ ഉള്ളത് ഇവിടെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. ആഷിക് ബ്രോ, അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ലൈഫിൽ നമ്മൾ പല തവണയും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രതീക്ഷിക്കാത്തതും സംഭവിക്കാം. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് കാര്യം ഇതേപോലെ മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം മുംബൈ ഇതാ അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാലാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാനൊന്നും പറയുന്ന കൊണ്ടല്ല, ആരും എന്റെ തലക്കിടരുത്. എനിക്ക് അറിയായിരുന്നു ഇവിടെ ദേ വിപിന്റെ മെസ്സേജ് ഓൾറെഡി വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു മുംബൈ ടീമാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് ദേ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ടല്ല, ഇത് ആവേശം കൂടിയിട്ടാണ്. നമ്മൾ ആ ഒരു എന്താണ് ഇതിലോട്ട് എത്തുമ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ആവേശം കൂടുതലും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ 13th ഓവറിലേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ 112 റൺസ് ഇസ് നോട്ട് എ സ്മോൾ റൺ സ്കോർഡ്. അപ്പോൾ 112 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ മുംബൈ ടീം ദാ മുന്നേറുമ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ആൻഡ് ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് വെയിറ്റ് How they are going to keep the targets. Target high ആയിട്ട് ആയിരിക്കുമോ അതില്ലെന്നുണ്ടെങ്കിൽ 200 മുകളിൽ ക്രോസ് ചെയ്യാനായിട്ട് ഇന്ന് മുംബൈക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. വെയിറ്റ് ചെയ്യാം. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ആൻഡ് ദിസ് ടൈം എനിക്ക് തോന്നുന്നു ആ ഒരു പ്രെഡിക്ഷൻസ് ഒക്കെ നമുക്ക് തുടങ്ങി വെക്കാം. പെട്ടെന്ന് മെസ്സേജസ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. ഇന്നത്തെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് മുംബൈ ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് എത്രയായിരിക്കും ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ 5000 9 1 7. ഹാപ്പിയായിട്ട് വളരെ ഹാപ്പിയായിട്ട് തന്നെ ഒരു ഗെയിം, ഒരു മാച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലും ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാപ്പി ഡേയ്സിലെ പാട്ടിലേക്ക് പോവാം. ആ കാര്യമൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ ദ ലവ് ദി മദേഴ്സ് ഒരിക്കൽ കൂടി.

ഐ എം റിയലി സോറി, അതിൻ്റെ ഇടയ്ക്ക് പാട്ടിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിച്ചതല്ല, ബട്ട് ഇവിടുത്തെ ഈ കുറച്ച് നേരമായിട്ട് ഒരാൾ ബർത്ത്ഡേ വിഷിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈഫിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നിഖിലിൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ പാതി ജീവൻ വൈഫ് നിജിയുടെ ജന്മദിനമാണ്. ക്യാൻ യു വിഷ് ഹർ എ ഹാപ്പി ബർത്ത്ഡേ? ഇപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് കാറിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കയറുമ്പോൾ എന്തായാലും ആ ഒരു മൊമെൻറ്റ് നമുക്ക് മിസ്സാവും. ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതാ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷ് ചെയ്യുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വിഷ്

റൈറ്റ്, ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങൾ ആ പാട്ടിന്റെ ഇടയിലാണെങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് വന്ന് പറഞ്ഞു പോയതാണ്. സോ ഒരിക്കൽ കൂടി ആ ഒരു വിഷസ് അറിയിക്കുന്നു ഫോർ നിജി, ആൻഡ് ദ മെസ്സേജ് വാസ് ഫ്രം നിഖിൽ.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Sunon 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
2: Adi, ini birthday celebration anda celau ende.
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: Joyalukkas, world's favorite jeweler.
7: Hello, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
8: You are listening to
7: Radio Sunon KT.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
4: Distributed by Fars Film.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: 917 evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 എഫ്എംഎൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തേ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ യെസ്, ആ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നത്. 16th ഓവർ അവസാനിക്കുന്നു. 17th ഓവറിലെ ആദ്യത്തെ രണ്ട് ബോളും അവസാനിക്കുമ്പോൾ എത്രയാണ് ആ സ്കോർ എന്നറിയാനായിട്ട് ഐ നോ മൈ ലിസ്ണേഴ്സ് ആർ ഔട്ട് ദേർ. Welcome back once again, IPL score update ലേക്ക്.
1: T20 score update brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം, വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
3: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
4: In association with
5: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശീയ രുചിയുമായി ദേസി ഡാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: Trust me guys, I'm getting a lot of messages. തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു ദിവസത്തെ പ്രത്യേകത എന്താ, അതിൻ്റെ കൂടെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു മാച്ച്, മാച്ചിൻ്റെ പ്രിഡിക്ഷൻസ് ഒക്കെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബട്ട് ഇപ്പോൾ മാച്ചിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വിഷസിലോട്ടൊക്കെ തന്നെ എത്തുന്നതായിരിക്കും. എവ്രിബഡീസ് വിഷ് വിൽ ബി വിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 16th ഓവർ അവസാനിക്കുന്നു. 17th ഓവർ ഓൾമോസ്റ്റ് ഇതാ തീരാറുമാവുമ്പോൾ, അതായത് ഇനി രണ്ട് ബോളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 17th ഓവർ കംപ്ലീറ്റ് ആവാൻ 145 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. എനിക്ക് തോന്നുന്നു മുംബൈ 200 ക്രോസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് അത് തന്നെയാണ് മുന്നോട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. 200 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മുംബൈക്കുള്ള ഇന്നത്തെ ജയം, ലെറ്റ്സ് നോട്ട് പ്രെഡിക്ട് ആസ് ഓഫ് നൗ. ആ ഒരു പ്രെഡിക്ഷൻസ് ഒക്കെ തന്നെ മനസ്സിലിരിക്കട്ടെ. തിലക് ആൻഡ് ബാവ ആണ് ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും കൂടെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഓഫ് കോഴ്സ് ആ ഒരു 145 എന്നുള്ള സ്കോർ 200 ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികം തന്നെയാണ്. എന്തായാലും തിലക്കിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ ഒരു റൺ റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ തന്നുകൊണ്ട് തിലക് വർമ്മ ഓൺ ക്രീസ് തന്നെയുണ്ട്. 38 ബോൾസിൽ നിന്നും 52 റൺസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ദാ മുംബൈ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്കോർസ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ 17th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. 147 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ബാംഗ്ലൂരിന് ഈ ഒരു സ്കോറ് എന്തായാലും അച്ചീവ് ചെയ്യാനായിട്ട് യാതൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. പക്ഷേ ഇനിയിപ്പോൾ ബാംഗ്ലൂരു ഓൾമോസ്റ്റ് കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ഒരു സ്കോർ 200 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. സോ വിൽ ബി ബാക്ക് വെരി സൂൺ ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM ഐ പി എൽ T20 അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Mother's Day Special. Supermom Stories. Supermom
1: Stories. കൽപ്പന ചൗള. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം ഒരു പെൺകുട്ടി മനസ്സ് തുറന്നു പറഞ്ഞപ്പോ പലരും ഒരുമിച്ച് എതിർത്തു. അത് ആൺകുട്ടികൾക്കുള്ളതാണ്, ഏയ് ദൂരെയൊന്നും പോവണ്ട, സുരക്ഷിതമായ ഈ നാട്ടിൽ തന്നെ നീ നിന്നാ മതി. പക്ഷെ അവളുടെ അമ്മ സന്യോഗ്യത ചൗള തന്റെ മകളുടെ സ്വപ്നം അടുക്കളയിൽ ഒതുങ്ങിപ്പോവരുതെന്ന് ഉറപ്പിച്ച് അവളുടെ നിശബ്ദ ശക്തിയായി നിന്നു. വലിയ നഗരത്തിലേക്ക് പഠിക്കാൻ പോകാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ സമുദ്രം കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പറക്കാനും ആ അമ്മ ധൈര്യം നൽകി. ആ ധൈര്യത്തിൽ അവൾ പറന്നുയർന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ലോകത്തേക്ക്. സന്യോഗിത ചൗളയുടെ കൽപ്പന ചൗള അങ്ങനെ പറന്നു. ഒരു അമ്മയുടെ കരുത്തിൽ നിന്നും പറന്നുയർന്ന മകൾ.
0: Mother's Day Special. Supermom Stories. Supermom Stories. Radio Sonora.

Once again, welcome back. Radio Suno 91.7 FM IPL T20. ദാ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. ആ ഒരു മാച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവസാനത്തെ ആ ഒരു ഓവറും കാര്യങ്ങളും ഒക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ്. അവസാനത്തെ ഓവറിലേക്ക് എത്രയാണ് സ്കോറിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടാർഗറ്റ് എന്ന് മനസ്സിലാക്കാൻ ഓൾമോസ്റ്റ് സാധിക്കുന്ന ഒരു സമയം. എന്തായാലും 19 ഓവേഴ്സ് അവസാനിച്ചു. ഇപ്പോൾ 20-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടൈമിൽ 165 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ആ ഒരു അപ്ഡേറ്റിങ്ങിനെ ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതാ, ഇനി ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രഡിക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കുറച്ചു നേരമായിട്ട് തന്നെ പ്രഡിക്ഷൻസ് വരുന്നുണ്ട്, പക്ഷേ കുറച്ചധികം ഒരു തള്ളിക്കയറ്റം എവിടെയോ കുറഞ്ഞതുപോലെ പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. ഇന്ന് നമ്മുടെ ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന, അതായത് മുംബൈ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എസ്പെഷ്യലി മദേഴ്സ് ഡേ അല്ലേ, ഇന്നൊരു സർപ്രൈസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റിലേക്ക്, ആ ഒരു സർപ്രൈസിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും റൈറ്റ് ആഫ്റ്റർ IPL അപ്ഡേറ്റ്സ്. സ്റ്റേ ട്യൂൺഡ് ടു യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സന്ദീപ് ആണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

Mother's Day Special Supermom Stories. Supermom Stories. മൈക്കിൾ ജോർഡനും നൈക്കിയും അതൊരൊന്നര കോമ്പിനേഷനാണ്. പക്ഷെ അതിന് പിന്നിൽ ഒരു അമ്മയുടെ പോരാട്ടത്തിന്റെ കഥയുണ്ട്. പല കായിക താരങ്ങളും ഒരു നിശ്ചിത തുക വാങ്ങി സന്തോഷിച്ചിരുന്ന കാലത്ത് ഡൊലോറിസ് ജോർഡൻ, സാക്ഷാൽ മൈക്കിൾ ജോർഡന്റെ അമ്മ, ഇതുവരെ കായിക ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു വ്യവസ്ഥ ആവശ്യപ്പെട്ടു. മൈക്കിളിന്റെ പേരിൽ വിറ്റഴിക്കപ്പെടുന്ന ഓരോ ഷൂവിലും 1% അദ്ദേഹത്തിന് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. നൈക്കിയുടെ അധികൃതർ മടിച്ചു. അത്തരമൊരു കരാർ അന്ന് വരെ കേട്ടിട്ടില്ലാത്തതായിരുന്നു. പക്ഷേ ഡൊലോറിസ് ഉറച്ചുനിന്നു. തന്റെ മകൻ ഒരു പ്രൊഫഷണൽ മത്സരം പോലും കളിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മൂല്യം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. അവസാനം നൈക്കി ആ അമ്മയ്ക്ക് മുന്നിൽ വഴങ്ങി. ആദ്യം ഏതാനും വർഷങ്ങളിൽ $3 million ഷൂസ് വിറ്റുപോകണമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ആദ്യ വർഷം മാത്രം വിറ്റുപോയത് $126 million ഷൂസുകളായിരുന്നു. ആ അമ്മയുടെ ദൃഢനിശ്ചയത്തിൽ മൈക്കിൾ ജോർഡൻ നേടിയത് ഒരു കരാർ മാത്രമല്ല, ഒരു സാമ്രാജ്യമാണ്. ഇനി ഒരു ജോഡി ജോർഡൻസ് കാണുമ്പോഴെല്ലാം അത് മകനായി ഒരമ്മ കീഴടക്കിയ സാമ്രാജ്യമാണെന്ന് ഓർത്തോളൂ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം ആണ്. സന്ധിവാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈം തീർച്ചയായിട്ടും നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇൻഫാക്ട് നമ്മുടെ 20 ഓവറുകളും അവസാനിച്ച് മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ എത്തി നിൽക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, വൈ ബിക്കോസ് വി ഹവ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ആദ്യത്തെ 3 ബോളുകൾ അവസാനിക്കുമ്പോൾ 9 റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ബംഗളൂരു ടീം. ഇനി എത്രത്തോളമാണ് അവർക്ക് ആ ഒരു എന്താണ് പോയിന്റിലേക്ക് വേറെ ലൈക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 166 റൺസ് മുംബൈ സ്വന്തമാക്കുമ്പോൾ 167 റൺസ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ജയം നമ്മുടെ ബാംഗ്ലൂരിൻ്റെ സൈഡിലേക്ക് പോവും. റായ്പൂരിൽ ഏറ്റവും മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗെയിം ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. സോ IPL സ്കോർ അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്.
1: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: ശരിക്കും ദേ ഈ ഒരു ടൈം ഐ എം റിയലി റിയലി ഹാപ്പി, നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് നമ്മുടെ ഗെയിമിൻ്റെ ബേസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലിങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകതയും കൂടെ. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ അപ്ഡേറ്റ് ദ സ്കോർസ് ഫോർ യു. ഈ ഒരു പോയിന്റിൽ യെസ് ബംഗളൂരു 10 റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 4 ബോളുകൾ മാത്രമാണ് അവസാനിക്കുന്നത്, ഒരു ഓവർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് ആദ്യത്തെ വിക്കറ്റ് ദാ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആ ഒരു രീതിയിലൂടെ ബംഗളൂരു ടീം കടന്നു പോവുകയാണ്. ആൻഡ് വിരാട് കോഹ്ലി അൺഫോർച്ചുനേറ്റ്ലി ഔട്ടാണ് എന്നുള്ളൊരു കാര്യം ദാ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഓൺ ക്രീസ് ഇനി വരാൻ പോകുന്നത് ഇസ് ഗോയിങ് ടു ബി പടിക്കൽ ആൻഡ് ഓൾസോ ജേക്കബ് ആണ് ഓൺ ക്രീസ് ഉണ്ടായിരുന്നത് അലോങ് വിത്ത് വിരാട്. വിരാട്ടിൻ്റെ ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പടിക്കൽ ആൻഡ് ഓൾസോ ജേക്കബ് വിൽ ബി ടേക്കിംഗ് ഓവർ. ആ ഒരു ക്രീസ് ഇനി എത്രത്തോളം പാർട്ട്നർഷിപ്പിൽ റൺ ചെയ്യും എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒരു ഫോൾ ഓഫ് വിക്കറ്റ് സ്പെഷ്യലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എക്സ്പെക്ടേഷൻസ് ഇന്ന വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ചെയ്യും എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വിരാട് നിന്ന് ഒരു ലെവല് വരെ അവരുടെ ടീമിനെ എത്തിച്ചതിന് ശേഷമായിരിക്കും വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് എവറി ഗെയിം വുഡ് ഇൻ ബി ദ സെയിം. ദാ ഇന്നിപ്പോൾ നടക്കുന്ന പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക്, ആദ്യത്തെ ഓവർ അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സിൽ ബംഗളൂരു 10 റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ് യെസ് ഇന്ന് International Mother's Day. To all the lovely mothers out there, once again wishing Happy Mother's Day.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. You're listening to 917 Evenings.
3: Joy Alukas 917 Evenings, presented by Joy Alukas, world's favorite jeweler.
4: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
6: In association with
7: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 91.7 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again, Radio Suno 91.7 FM 917 Evenings in the time. Aanu valare special aayittulla oru moment like ningale ellarey njan thingi kondu povan povaanu aa oru special moment ennu parayumbo thoru shared nothing related to the match innathe divasam namukku korchu onnu hold cheyyam. Why? Because May 10th thiyathi innathe divasathe aa oru pratheekatha korchu neramayittu adu kettukondirikkana korchu neramayittu ennu paranja pora from today's beginning like innale raathri 12 mani modale as in the early morning 12 മുതൽ നമ്മൾ ഒരുപാട് വിഷസൊക്കെ തന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ അയക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ പ്രവാസികൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അമ്മമാരെ ആയിരിക്കാം, അച്ഛനെ, എല്ലാവരെയും, നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള എല്ലാവരെയും തന്നെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ മിസ് ചെയ്യുമ്പോൾ ശരിക്കും അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ആലോചിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ദർ ഇസ് ഓൾവേസ് ദിസ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛനൊക്കെ തന്നെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ദേ ബിക്കംസ് ആർ ഓൺ അല്ലേ. നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനെയും ട്രീറ്റ് ചെയ്യുന്ന പോലെ അവരും അതേപോലെ തന്നെ എല്ലാ മക്കളെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ അമ്മ കഥകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ദേ സ്റ്റേ ഓൺ എയർ. വൈ? ബിക്കോസ് ദാ ഇപ്പോൾ എൻ്റെ കൂടെ കുറേയധികം അമ്മമാർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് വെരി സ്വീറ്റ് അമ്മമാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള കോൺവെർസേഷൻസ് ആർ വെരി ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലെറ്റ്സ് ഗെറ്റ് ദം ഇൻ. നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഇന്ന് കുറേ അമ്മമാരെ ദേ ജോയിൻ ചെയ്യുകയാണ്. സോ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ടാണ് മെയിനായിട്ട് അവർ ദേ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. ആൻഡ് ഓൾസോ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും എന്തെങ്കിലുമൊക്കെ ഈ ഒരു ടൈം മിസ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ പറയാനായിട്ട് അവരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കട്ടെ എല്ലാ അമ്മമാരുടെ അടുത്തും, നാട് മിസ് ചെയ്യുന്നുണ്ടോ? നാട്ടിൽ പോയിട്ട് എത്രയായി?
11: ഞാൻ 35 years ആയിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോ എനിക്ക് കതറാനാണ് എന്റെ നാട്. പിന്നെ ഞങ്ങള് പോകാറുണ്ട് നാട്ടില്, അതിന് മൂന്നാല് ദിവസമൊക്കെ നിന്ന് പോരുമെന്നല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ദോഹയിൽ തന്നെയാണ്. എന്റെ പേര് റസിയാണ്. ഞാൻ ആൽറാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്,
12: ഹെഡ്ക്വാർട്ടേഴ്സില്.
13: എന്റെ പേര് ശാന്ത, നാട്ടില് പാലക്കാട്. ഇവിടെ അങ്ങനെ ആറുമാസം നിൽക്കും, ആറുമാസം വലിയ മോൻ്റെ അടുത്തേക്ക് പോകും, ദുബായില്
10: പോവും. എനിക്ക് പാലക്കാടൊക്കെ കൂടുതലും വയലും അങ്ങനത്തെ. അവിടെ ഭയങ്കരമായിട്ടപ്പോ നാട് മിസ് ചെയ്യാറുണ്ടോ?
13: ഇല്ല
10: ഇല്ല, മക്കളുടെ കൂടെ
13: അല്ല. നമ്മളിപ്പോ കൊറേയായി മഞ്ചേശ്വരത്തല്ലേ താമസിക്കുന്നത്, കാസർഗോഡടുത്ത്. അപ്പൊ പിന്നെ ഭർത്താവിന്റെ വീടാണ് വെച്ചാൽ അവിടെ കണ്ണൂരാണ്. വലിയ മിസ് ചെയ്യലൊന്നുമില്ല. പാലക്കാട് നമ്മള് സാമ്പാറ്, അവിയല്, ഓലൻ, കാളൻ ഇതൊക്കെ അല്ലേ ഉണ്ടാക്കല്. അതൊക്കെ ഉണ്ടാക്കും. ഇല്ല, ഞാൻ ഇത് ഇറച്ചി മീനൊന്നും
10: കഴിക്കില്ല. കഴിക്കില്ല,
13: അതന്നെ.
10: മക്കൾക്ക് നല്ല ഫുഡ് വെച്ച് കൊടുക്കും.
13: അതെ, പുറത്തു പോയിട്ട് കഴിക്കല് കുറവ് തന്നെയാണ്.
12: തൃശ്ശൂര് സ്പെഷ്യൽ പറയാനുണ്ടാവുമല്ലോ. ഫുഡ്
14: സ്പെഷ്യലായിട്ടൊന്നുമില്ല. ആ ബീഫ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കും, ഞാൻ കഴിക്കൂല ഒന്നും. മക്കൾക്ക്
12: ഭംഗിയായിരിക്കും.
10: അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഗോത്രൂ ഫുഡ് ഉണ്ടാവും. നമുക്കിപ്പോ പെട്ടെന്ന് മക്കള് വന്നിട്ട് അമ്മ വിശക്കണെന്ന് പറയുമ്പോ ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ മനസ്സിലോട്ട് വരുന്ന സംഭവം എന്തായിരിക്കും?
15: അവിയലും ചോറും ഒക്കെ.
10: കുറച്ച് ടൈം എടുത്താലും അവിയല്, ചോറ്, സാമ്പാർ.
15: സന്തോഷമുണ്ട്.
11: ഞങ്ങൾക്ക് റേഡിയോയിലൂടെ മാത്രം സുപരിചിതമായിരുന്ന വ്യക്തികളെ നേരിൽ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു എന്താ പറയാ, ഈ മൊമെന്റ് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു
13: അഷ്ടമിയെ മാത്രം നല്ലോണക്ക് അറിയാം,
4: കാരണം നാട്ടുകാരിയാണ്. അപ്പൊ അതിലും സന്തോഷം.
11: എല്ലാ ദിവസമുള്ള യാത്രകളില് നിങ്ങളാണ് ഞങ്ങളുടെ കൂട്ട ആയിട്ടുള്ളത് വെച്ചാല് കൂട്ടുകാരിയാണ്.
4: ആ കുറച്ച് കൂട്ടുകാരിയാണ് റേഡിയോ സുനോദ്.
11: കേട്ട് കേട്ട് കൂട്ടുകൂടിയെന്ന് അറിയില്ല. അപ്പൊ കൂട്ടുകാരിയാണ് എപ്പോഴും. ഓഫീസിലെത്തുന്ന അറിയാറേയില്ല, സത്യം പറയാലോ. അത്രയും എൻജോയ് ചെയ്യാറുണ്ട്.
4: നിങ്ങളെ ഇനി കേൾക്കാൻ പോവാണ്, ഫുള്ള് ഖത്തറിലുള്ള എല്ലാവരും നിങ്ങളെ കേൾക്കുകയാണ് നിങ്ങളീ സംസാരിക്കുന്നത്.
14: സന്തോഷമായി.
4: അപ്പൊ അതുകൊണ്ട് നാല് പേർക്കും ഒരുമിച്ച് പറയാണ് റേഡിയോ സുനോട് വക ഹാപ്പി മദേഴ്സ് ഡേ.
11: താങ്ക് യു സോ മച്ച്.
14: താങ്ക് യു സോ മച്ച്.

0: Mother's Day Special. Supermom Stories.
1: Supermom Stories.
2: ജെ.കെ. റൗളിംഗ് എന്ന അമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. തന്റെ കുഞ്ഞ് ജെസിക്ക റൗളിംഗ് അരാന്തസ് താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിക്കരുത്, മകൾക്കൊരു നല്ല ജീവിതം നൽകാൻ അവളുടെ എഴുത്തുകൾക്ക് കഴിയുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുവൻ സമയ അമ്മയ്ക്ക് കൈത്താങ്ങൊന്നുമില്ലാതെ എഴുതാൻ സമയമെവിടെ? അതിനാൽ ഓരോ ദിവസവും അവർ ജെസിക്കയെ സ്ട്രോളറിൽ കിടത്തി എഡിൻബർഗിലെ തെരുവുകളിലൂടെ നടക്കും. ആ കുഞ്ഞു പതിയെ ഉറക്കത്തിലാഴും വരെ അവർ നടന്നുകൊണ്ടേയിരിക്കും. ജെസിക്കയുടെ കണ്ണുകൾ അടയുന്ന ആ നിമിഷം ജോയാൻ അടുത്തുള്ള ഒരു കഫേയിലേക്ക് ഓടും. അവിടെ ഒരു ചെറിയ മേശക്കരികിലിരുന്ന് പോകാൻ പറയാതിരിക്കാനായി ഒരു കപ്പ് കാപ്പി മാത്രം ഓർഡർ ചെയ്യും. അരികിൽ തന്റെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുമ്പോൾ അവൾ വേഗത്തിൽ എഴുതി തുടങ്ങും. അവിടെ പിറന്നത് വെറും കഥകളല്ലായിരുന്നു. ഓരോ വാക്കിലും ഒരു അമ്മയുടെ സ്വപ്നമുണ്ടായിരുന്നു. ഓരോ വരിയിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരുടെ എഴുത്ത് തന്റെ മകളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാനായിരുന്നു. ഒരമ്മയുടെ അക്ഷരങ്ങൾ കൊണ്ടുള്ള നിശബ്ദ പോരാട്ടം അന്ന് ജനനം നൽകിയത് എക്കാലത്തെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റായി മാറിയ ഹാരി പോട്ടറിനായിരുന്നു. ഏവർക്കും മാതൃദിനാശംസകൾ.
0: Mother's Day Special. Supermom Stories.
1: Supermom Stories.
3: This is Radio Salon 91.7.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: on 7 Evenings.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സമയം ദേ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നത്, ദുബായിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസ് വരുന്നുണ്ട്, മദേഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മ, അമ്മയുടെ മകൻ ദുബായിലാണ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഈ ദുബായിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ അമ്മയുടെ അന്വേഷണം പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. ലവ് യു അമ്മേ ആൻഡ് ടു ഓൾ ദ മദേഴ്സ് ഔട്ട് ദെയർ, ഓൺലി ലവ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചേക്കുന്നത്. വിശാന്ത്, വിശാന്ത് എന്ന് തന്നെയല്ലേ പേര്, വിശാന്ത് രാജി എന്നായിരിക്കും. ഓക്കെ, രാജി ആൻഡ് ഓൾസോ വൈഗ എല്ലാവരും കൂടി ചേർന്നാണ് ദുബായിൽ നിന്ന് ആ ഒരു വിഷസ് അറിയിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു വിഷസ് തീർച്ചയായിട്ടും അമ്മയ്ക്കും അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ ഒരു വിഷസ്. വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സിറാജിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് സിറാജിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വെഡിങ് ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസ്. Happy, happy, happy wedding anniversary. ആൻഡ് ആ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രാഹുലിൻ്റെ വിഷസ് വന്നിട്ടുണ്ട്. ടു ഓൾ ദ ലവ്ലി മദേഴ്സ്, ദ ഒരു സ്പെഷ്യൽ ഡേ വിഷസ് അറിയിക്കുന്നു. ടി എസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഹലോ എന്നുള്ളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹലോ ബ്രോ, ബാക്കിയുള്ള മെസ്സേജ് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിഖിൽ നവാസ്, എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചാൽ, നിഖിൽ ദേ കുറച്ച് മുന്നേ വൈഫിനെ വിഷ് ചെയ്തുകൊണ്ടുള്ള ആ വിഷസ് അറിയിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലായിരുന്നോ? അപ്പോൾ എന്തായാലും നിഖിൽ ബ്രോ ഒരിക്കൽ കൂടി നിഖിൽ ബ്രോയുടെ വൈഫിന് വേണ്ടി, നിജിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് അറിയിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസ്. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് അഖിൽ ദേ മദേഴ്സ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. റഫീഖ്, ഹാപ്പി മദേഴ്സ് ഡേ എന്നുള്ള വിഷ് പറയുന്നു. വിഷസ് ഒക്കെ ഇങ്ങനെ ഇപ്പോഴും ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം ദേ ആ ഒരു സമയമൊക്കെ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക അമ്മമാരെ, ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ ഡേ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെയും വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് ഒന്നും ആരും തന്നെ മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ബിക്കോസ് നാളെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളിലേക്ക് കൊണ്ടുവിടാം. അങ്ങനെ റിഗ്രറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണ്ട. മണി, ഫെയിം, എനിത്തിങ് നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവരുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഹാപ്പനിങ്. അപ്പോൾ അത് നടക്കും എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നടത്താനായിട്ട് ശ്രമിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. സജിത് ദേ പറയുന്നു, ഹാപ്പി മദേഴ്സ് ഡേ, പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് സജിത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. സജിത് ബ്രോ തീർച്ചയായിട്ടും ഞാനൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ രാവിലെ തൊട്ട് തന്നെ അമ്മ പാട്ടുകൾ ഒരുപാട് പ്ലേ ആവുന്നതുകൊണ്ട് ഏത് പാട്ടാണ് ഇനി നമുക്ക് അമ്മയെ പറ്റിയിട്ടുള്ളത് എടുക്കാനായിട്ട് പറ്റുന്നതെന്ന് നോക്കട്ടെ. ഐ ബി ബാക്ക് വെരി സൂൺ. പക്ഷേ അതിനു മുന്നേ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു IPL അപ്ഡേറ്റിലേക്ക്. ബാംഗ്ലൂരു ടീം ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇതാ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രുണാൽ ആൻഡ് ഓൾസോ ബെഥൽ ആണ് ഓൺ ക്രീസ് ഉള്ളത്. 12 ബോളുകളിൽ നിന്നും 13 റൺസ് സ്വന്തമാക്കി ക്രുണാലും, അതേപോലെ 16 ബോൾസിൽ നിന്നും 18 റൺസ് സ്വന്തമാക്കി ബെഥലും ആ ഒരു ടാർഗറ്റ് ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 167 എന്നുള്ള ടാർഗറ്റ്, 8th ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 56 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ബാംഗ്ലൂരു ഉള്ളത്. ഇന്നിപ്പോൾ ബാംഗ്ലൂരു എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വിക്കറ്റ് നഷ്ടത്തോടെ അവർക്ക് കുറച്ചൊരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. റായ്പൂർ സ്റ്റേഡിയം ദാ ഏറ്റവും അധികം നല്ല രീതിയിൽ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ആ ഒരു എനർജി, എവറിത്തിങ് ഇസ് സപ്പോർട്ടിംഗ് ദം. സോ ഫിംഗേഴ്സ് ക്രോസ്, ലെറ്റ് സീ ഹൂസ് ഗോയിങ് ടു വിൻ ടു നൈറ്റ്. ഇന്ന് രാത്രി ജയം ആർക്കാണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
3: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
4: Daiso, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 3:06 ആവുമ്പോൾ മത്സരം ദാ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു. 56 balls 88 runs ആണ് ഇനി വേണ്ടത് എന്ന് പറയുമ്പോൾ ദാ 167 എന്ന ടാർഗറ്റിലേക്ക് ക്രുണാൽ ആൻഡ് ഓൾസോ ബെഥൽ അതിഗംഭീരമായിട്ട് തന്നെ എത്തുന്നു. ഒഫ്കോഴ്സ് അവരുടെ ആ ഒരു പാർട്ട്നർഷിപ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വെരി ഫസ്റ്റ് മൊമെൻറ്റ് വെൻ ഇനീഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ടീം ആദ്യത്തെ ആ ഒരു ഇന്നിങ്സിൻ്റെ ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 wickets കഴിഞ്ഞതിന് ശേഷം അവർ ഗംഭീരമായിട്ട് തന്നെ അങ്ങ് പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ആ ഒരു പിക്കപ്പ് എന്ന് പറയുന്നത് 3rd wicket കഴിയുമ്പോഴാണ്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ ആ ഒരു ഓവറൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓവേഴ്സ് ഇനിയുണ്ട്. ഓൾമോസ്റ്റ് 11th over കംപ്ലീറ്റ് ആവുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 81 runs 3 wickets നഷ്ടത്തിലാണ് ബംഗളൂരു ഉള്ളത്. ആൻഡ് ആ ഒരു കാര്യത്തിലോട്ട് അല്ല എൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രുണാലിൻ്റെയും അതേപോലെ തന്നെ ബെഥലിൻ്റെയും ആ ഒരു സ്കോഴ്സിലേക്ക് തന്നെയാണ്. 21 balls 30 runs 24 balls 25 runs, വിച്ച് ഈസ് നോട്ട് ബാഡ്, ക്രിയേറ്റിംഗ് എ ഗുഡ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ആൻഡ് ഓൾസോ adding on to the run rate. ഭയങ്കരമായിട്ട് തന്നെ അത് അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അങ്ങനെ 11 overs കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ അവർക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ ഓടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓടിയെടുത്തത് തന്നെ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു മത്സരം കാണുകയാണ്. ആൻഡ് ദാറ്റ് എനർജി ഇസ് വാട്ട് വി ക്യാൻ സീ ഓൺ റായ്പൂർ സ്റ്റേഡിയം. ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ തീർച്ചയായിട്ടും ആ ഒരു ആകാംക്ഷ 11th over കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. 82 runs 3 wickets നഷ്ടത്തിൽ ബംഗളൂരു ഉള്ളപ്പോൾ ഇന്നത്തെ ആ ഒരു ജയം ആർക്കായിരിക്കും പോകുന്നത്? ഒന്ന് നമുക്ക് പ്രഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്താലോ. എന്തായാലും 11 overs ആയില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ്. വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ബംഗളൂരു ഓർ മുംബൈ ടു നൈറ്റ്, പെട്ടെന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000 9170 മനോഹരമായ ഒരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. IPL T20 അപ്ഡേറ്റ്സ് അതിഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം. യെസ്, ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യാലിറ്റി കുറെ അധികം പേര് തന്നെ മദേഴ്സ് ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടെ അതിഗംഭീരമായിട്ടുള്ള ഒരു മാച്ച് നടക്കുന്നു. കുറെ അമ്മമാരുടെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചധികം അമ്മമാർ തന്നെ വന്നിട്ട് അവരുടെ എല്ലാവരുടെയും ഒരു ശൈലി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സെയിം വേ. എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ ദേ റിയലൈസ്, എനിക്ക് തോന്നുന്നു എല്ലാ മക്കളെയും എല്ലാ അമ്മമാർക്കും ഒരുമിച്ച് ഒരേപോലെ കാണാനായിട്ടുള്ള ആ ഒരു കഴിവ് ദൈവമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ മക്കളും ഒരേപോലെയാണ്. അങ്ങനെ ഞങ്ങളുടെ മക്കളെന്നല്ല, എല്ലാ മക്കളും ഒരേപോലെയാണ്. ഇത് ഒരേ സ്വരത്തിൽ എല്ലാ അമ്മമാരും കൂടെ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അറിയാണ്ട് കണ്ണ് നനഞ്ഞു പോകും. അതങ്ങനെയുള്ള ഒരു കാര്യമാണ്. വെൻ ഐ സേ ദിസ് ഓൾസോ ഇമോഷണലി ഒരുപാട് ഇൻഡെപ്റ്റഡ് ടു അമ്മമാരായിട്ടുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു പോകാനും ഒക്കെ തന്നെ നമുക്ക് ലൈഫിലൊരു റിലീഫ് കിട്ടാനായിട്ട് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷൻസ് തുടങ്ങാനായിട്ട് എവിടെയെങ്കിലും ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മേക്ക് ഇറ്റ് പോസിബിൾ ഗൈസ്. കം ഓൺ, ടേക്ക് യുവർ മോം അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്ത് ആ ഒരു കോൺവെർസേഷൻ നടത്താൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്, അവിടെ പോസിബിൾ ആയിട്ടുള്ള കോളിംഗ് ഓപ്ഷൻ എന്താണുള്ളതെന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് ഈ ഓഡിയോ കോൾ, വീഡിയോ കോൾ ചെയ്ത് അവരുമൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ രാത്രിയായി പോയി അയ്യോ അമ്മ ഉറങ്ങിക്കാണും അങ്ങനെയൊന്നും വേണ്ട, അവർ മനസ്സിലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അവനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ആ ഒരു വിളിക്ക് കാത്തിരിക്കുന്ന എല്ലാ അമ്മമാർക്കും വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ള സ്നേഹത്തോടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം നമുക്ക് പങ്കുവയ്ക്കാം ടു ഓൾ ദ മദേഴ്സ് ഔട്ട് ദെയർ. ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ 91.7 FM ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ. ദാ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ ഒരു അപ്ഡേറ്റ്, യെസ് IPL അപ്ഡേറ്റിലേക്ക്.
1: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: Yes, this point is something different. Why? Because നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ടേൺസും വളവുകളും ചരിവുകളും ഒടിവുകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 14th over അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് എടുത്തു പറയണോരോ. യെസ്, ലാസ്റ്റ് ബോളാണ് 14th overലെ. കൃണാൽ ആൻഡ് ജിത്തേഷ് ദാ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. വൈ ബിക്കോസ് നമുക്ക് അവിടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു വിക്കറ്റ് പോയി. ബട്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ബംഗളൂരു ഇസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് ടു നൈറ്റ് ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 107 runs 4 wicket നഷ്ടത്തിൽ ദാ നമ്മുടെ ബാംഗ്ലൂരു ടീം ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 28 runsിൽ നിന്നും 46 runs സ്വന്തമാക്കി. കൃണാൽ ഓൺ ക്രീസ്, ദാ ഓൺ സ്ട്രൈക്ക് ഉണ്ട്. ഐ തിങ്ക് കൃണാൽ ഇസ് ഗോയിങ് ടു ബി ദ മാൻ ഓഫ് ദ ഡേ. ആവോ ആവോ, എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ആ ഒരു സ്റ്റേഡിയം ഇസ് അനദർ വൈബ്, യാതൊരു സംശയവും വേണ്ട. ബിക്കോസ് റായ്പൂർ സ്റ്റേഡിയത്തെ ആ ഒരു എൻറ്റയർ ടീം ആസ് ഇൻ നമ്മുടെ രണ്ട് ടീമുകളെയും സപ്പോർട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് ചില്ലറക്കാരൊന്നും അല്ല. കാരണം അത്രമാത്രം സപ്പോർട്ട് അവരിലേക്ക് എത്തുന്നു. ആൻഡ് ബംഗളൂരു, യു ഗൈസ് വിൽ മേക്ക് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് വിരാട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ ആ ഒരു സംഭവം കണ്ടുപോകുമ്പോൾ എവിടേക്കോ ഒരു വിഷമം. കാരണം കഴിഞ്ഞ രണ്ട് മാച്ചുകളും റൺസൊന്നും അധികം എടുക്കാൻ പറ്റാണ്ട് ഡക്കായിട്ടാണ് നമ്മുടെ വിരാട് ചേട്ടൻ ഔട്ടായി പോയത്. അതിൻ്റെ ഒരു വിഷമം വിരാട്ടിനുണ്ടായിരിക്കും, പ്രശ്നമില്ല. ഇതിന് മുന്നേ ഒക്കെ ഉള്ള മാച്ചസിൽ നിന്ന് മാക്സിമം ആ ഒരു എന്താണ് കഴിവ് തെളിയിച്ചിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ദെയർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിരിച്ചു വരവ് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു. ദാ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ബൗണ്ടറി പോകേണ്ട ബോളായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നല്ല ശ്രദ്ധയോടുകൂടി തന്നെ നമ്മുടെ ടീം ആ ഒരു കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് മാനേജ് ചെയ്യുന്നു. എസ്പെഷ്യലി മുംബൈ ദാ ഒരു അടിപൊളി വിന്നിലേക്കാണോ പോകുന്നത്, അതോ ബംഗളൂരു ആണോ ഇന്ന് രാത്രി ജയിക്കാൻ പോകുന്നത്? ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, ഹൂസ് ഗോയിങ് ടു വിൻ ടു നൈറ്റ്? ബംഗളൂരു ആയിരിക്കോ മുംബൈ ആയിരിക്കോ? മെസ്സേജസ് പോകുന്നോട്ടെ 5000997 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. 917 ഈവനിംഗ്സ്
3: റേഡിയോ സുനോ പ്രസന്റ്സ് സൂപ്പർമാം സ്റ്റോറീസ്. Mother's Day Special. Supermom Stories. Supermom Stories.
4: തോമസ് ആൽവ എഡിസൺ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയത് ഒരു കടലാസുമായിട്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, ടീച്ചർ ഈ കത്ത് തന്നു, ഇത് നിങ്ങൾ മാത്രം വായിക്കണമെന്നും പറഞ്ഞു. നാൻസി എഡിസൺ ആ കത്ത് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അവൾ മകന്റെ മുമ്പിൽ ഇങ്ങനെ വായിച്ചു, നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവന് വളരെ ചെറുതാണ്. അവനെ പഠിപ്പിക്കാൻ മതിയായ നല്ല അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കൂ. അങ്ങനെ നാൻസി അതുതന്നെ ചെയ്തു. അവൾ തോമസിനെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു. കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ സ്വാതന്ത്ര്യം നൽകി. വീട് ഒരു ചെറിയ പരീക്ഷണശാലയായി മാറ്റാൻ പോലും അവൾ അനുവദിച്ചു. അവനുണ്ടാക്കിയ കുഴപ്പങ്ങളോ ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ പൊട്ടിത്തെറികളോ അവളെ അലട്ടിയില്ല. അവൾ പ്രോത്സാഹിപ്പിച്ചത് അവന്റെ കൗതുകം മാത്രമായിരുന്നു. അമ്മയുടെ മരണശേഷം ലോക ചരിത്രത്തിലെ മഹത്തായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറിയ തോമസ് ആൽവ എഡിസൺ പഴയ കുടുംബ സാധനങ്ങൾ തിരയുന്നതിനിടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ കടലാസ് ഒരു മേശയ്ക്കുള്ളിൽ കണ്ടെത്തി. അവനത് തുറന്നു. പക്ഷേ അതിൽ എഴുതിയിരുന്നത് അമ്മ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു തന്ന വാക്കുകളായിരുന്നില്ല. നിങ്ങളുടെ മകൻ ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, ഇനി അവനെ സ്കൂളിലേക്ക് വരാൻ അനുവദിക്കാനാവില്ല. അത് വായിച്ച എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ ഒരുക്കിയ ഇതിഹാസമായിരുന്നു തോമസ് ആൽവ എഡിസൺ. അതെ, ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ നമ്മളെയെല്ലാം ഇതിഹാസങ്ങളാക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഹാപ്പി മദേഴ്സ് ഡേ. ഏവർക്കും മാതൃദിനാശംസകൾ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: വെൽക്കം ബാക്ക് വൺസ് അഗൻ റേഡിയോസ് 91.7 FM-ൽ. ഇത് ഐ പി എൽ അപ്ഡേറ്റ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഐ പി എൽ അപ്ഡേറ്റ്സിന്റെ ടൈം എന്ന് എടുത്തു പറയാനുള്ള റീസൺ, യെസ് ആ ഒരു പീക്കിൽ തന്നെയാണ് ഈ ഒരു ടൈമിൽ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഫ് വി ടേക്ക് എ ലുക്ക് ഇൻ ടു ദീസ് സ്കോർസ് റൈറ്റ് നൗ, 16th ഓവർ അവസാനിക്കുമ്പോൾ 131 റൺസ്, 6 wickets നഷ്ടത്തിലാണ് ബംഗളൂരു ഉള്ളത്. ഐ കെൻ സീ ദ എനർജി. ശരിക്കും റായ്പൂർ സ്റ്റേഡിയത്താണ് കളി നടക്കുന്നതെങ്കിലും ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് ഓക്കെ ഏതർ. എനിക്ക് തോന്നുന്നു ബംഗളൂരു അല്ല എന്നുണ്ടെങ്കിൽ മുംബൈയിലൊക്കെ വെച്ച് കളി നടക്കുന്ന പോലെ എനിക്കൊരു വങ്കടേ സ്റ്റേഡിയം ഫീൽ ആണ് ദാ ഈ ഒരു സ്റ്റേഡിയത്തും ഫീൽ ചെയ്യുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ക്രൗഡ് ആണെന്ന് വേണമെങ്കിൽ പറയണം. ഫാൻസ് ആർ ജസ്റ്റ് എക്സ്പ്ലോറിംഗ് വാട്ട് ദേ കുഡ് എക്സ്പ്ലോർ എന്നുള്ളത് ദാ കാണാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരുടെയും ആ മുഖത്തുള്ള ആകാംക്ഷ ആൻഡ് ഞങ്ങളുടെ ടീം വിൻ ചെയ്യുമെന്നുള്ളതിൻ്റെ ആ ഒരു എന്താണ് ഒരു കോൺഫിഡൻസ്, ഐ കനോട്ട് കോൾ ഇറ്റ് ഓവർ കോൺഫിഡൻസ്, ശരിക്കും ഒരു കോൺഫിഡൻസ് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന് വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് നൽകാനായിട്ട് മറക്കണ്ട. ഇപ്പോൾ രാത്രി ഞാൻ ദേ വീണ്ടും ഈ ഒരു ടൈമിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ആരായിരിക്കും ഇന്ന് രാത്രി വിൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ആ ഒരു ഗെയിം? വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ബാംഗ്ലൂരു, വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി മുംബൈ, ആരാണെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അഫ്സൽ പറയുന്നു ഇറ്റ് വിൽ ബി മുംബൈ എന്നുള്ളത്, ആൻഡ് അമീർ പറയുന്നുണ്ട് നോ ഇറ്റ്സ് ഗോയിങ് ടു ബി നമ്മുടെ ബാംഗ്ലൂരു ആണെന്ന് പറയുന്നുണ്ട്. റാസിക് ആൻഡ് ഓൾസോ ബൈജു ദേ മുംബൈക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഗൂഗിൾ പറയുന്നു ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി മുംബൈ, ആൻഡ് ഓൾസോ സുഹേൽ പറയുന്നുണ്ട് ഇന്നത്തെ വിജയം നമ്മുടെ ബാംഗ്ലൂരു ടീമിനായിരിക്കും എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സണൽ, ടീമിൻ്റെ അടുത്തുള്ള ഇഷ്ടമായിരിക്കാം, ടീമിൻ്റെ അകത്തുള്ള വ്യക്തികളുടെ അടുത്തുള്ള ഇഷ്ടമായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ദാറ്റ് ഈസ് ഗോയിങ് ടു ലീവ് ബിഹൈൻഡ് എ ലോട്ട് ഓഫ് ഹോപ്സ്. ആ ഒരു ഹോപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഹാങ് ഓൺ ചെയ്തുകൊണ്ട് ദാ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്കോറിലേക്ക് ഒന്നെത്തി നോക്കുമ്പോൾ 16th ഓവർ അവസാനിക്കുന്നു. 132 റൺസ്, 6 wickets നഷ്ടത്തിലാണ് ബാംഗ്ലൂരു ഉള്ളത്. അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, ഞാൻ എം ജെ ചന്ദ്രൻ.
4: You are listening to Radio Suno.
3: Favorite radio station, Radio Suno.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase team bol. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് ഇൻ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സ് ഇൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വെദർ എനിക്ക് ആ ഒരു റിസൾട്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ, ഇന്ന് ആരാണ് ജയിക്കണമെന്നുള്ള ഫൈനൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എവിടെ ഗെയിം ഒരു സെറ്റ് ായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. ആൻഡ് റൊണാൾഡോ വേറെ ലെവലിൽ ആ ഒരു ക്രീസിൽ നിൽക്കുന്നു. 44 ബോൾ 67 റൺസ്, വിച്ച് മീൻസ് ഓൾ ടുഗെദർ ദ 18-ാമത്തെ ആ ഒരു ഓവർ അവസാനിക്കുമ്പോൾ അവസാനം എനിക്ക് നൽകിയത്, എനിക്ക് സന്തോഷ വാർത്ത പറയാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണല്ലോ. 13 ബോൾസ് 18 റൺസ് മാത്രമാണ് ബാക്കിയുള്ളത്. വെദർ ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. പക്ഷേ ഇനി വെയിറ്റ് ചെയ്യേണ്ടത് കുറേയൊക്കെ ലക്ക് ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വേദി, ആ ഒരു റായ്പൂർ സ്റ്റേഡിയം കംപ്ലീറ്റും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജയം ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും ഇന്നത്തെ വിധിയായിട്ട് നടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് നോട്ട് ആഡ് ഓൺ ടു ദാറ്റ്. വലിയ പ്രെഡിക്ഷൻസ് ഒക്കെ നടത്തി ഇപ്പം ഞാൻ എന്തായാലും കൊളമാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി ടു ഓൾ ദ വൺസ് ഹു ആർ സെലിബ്രേറ്റിംഗ് ദിസ് ഡേ, ആ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഒരു മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. ടു ഓൾ ദ മോംസ് ആൻഡ് ഓൾസോ ടു ശരിക്കും ചെറിഷ് ചെയ്യുന്ന അമ്മമാർക്ക് മാത്രമല്ല, ഇന്ന് ആ ഒരു എൻ്റെ ഒരു വാക്ക് കേട്ട് ചിലപ്പം ഒരു പക്ഷേ അമ്മയെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മളെവിടെയെങ്കിലുമൊക്കെ കണ്ട ഒരു പോസ്റ്റ് കണ്ടിട്ടാണെങ്കിലും വിച്ച് മോട്ടിവേറ്റഡ് അസ് ടു കോൾ അവർ മോംസ്, അല്ലെങ്കിൽ നമ്മൾ അമ്മയായിട്ട് കാണുന്ന ആ ഒരു അമ്മ ഫിഗർ എന്ന് പറയാവുന്ന ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കോളുക. ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, ദ ബംഗളൂരു ടീം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ആ ഒരു വിൻ ഏകദേശം ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവസാനത്തെ രണ്ട് ഓവറുകൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വി ലാവ് ടു വെയിറ്റ്. 149 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗളൂരു ടീം ഉള്ളത്. അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു, നാളെ പാക്കലാം. സി ഓൾ, ടേക്ക് കെയർ, ലവ് യു ഓൾ.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് സൂപ്പർമാം സ്റ്റോറീസ്, മദേഴ്സ് ഡേ സ്പെഷ്യൽ സൂപ്പർമാം സ്റ്റോറീസ്. സൂപ്പർമാം
3: സ്റ്റോറീസ്. കൽപ്പന ചൗള. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ആകണമെന്ന ആഗ്രഹം ഒരു പെൺകുട്ടി മനസ്സ് തുറന്നു പറഞ്ഞപ്പോ പലരും ഒരുമിച്ച് എതിർത്തു. അത് ആൺകുട്ടികൾക്കുള്ളതാണ്, ഏയ് ദൂരെയൊന്നും പോവണ്ട, സുരക്ഷിതമായ ഈ നാട്ടിൽ തന്നെ നീ നിന്നാ മതി. പക്ഷെ അവളുടെ അമ്മ സന്യോഗ്യത ചവള തന്റെ മകളുടെ സ്വപ്നം അടുക്കളയിൽ ഒതുങ്ങിപ്പോവരുതെന്ന് ഉറപ്പിച്ച് അവളുടെ നിശബ്ദ ശക്തിയായി നിന്നു. വലിയ നഗരത്തിലേക്ക് പഠിക്കാൻ പോകാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ സമുദ്രം കടന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പറക്കാനും ആ അമ്മ ധൈര്യം നൽകി. ആ ധൈര്യത്തിൽ അവൾ പറന്നുയർന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ലോകത്തേക്ക്. സന്യോഗിത ചൗളയുടെ കൽപ്പന ചൗള അങ്ങനെ പറന്നു. ഒരു അമ്മയുടെ കരുത്തിൽ നിന്നും പറന്നുയർന്ന മകൾ.
2: Mother's Day Special Supermom Stories.
4: You are listening.

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Suno.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Google Play Store
0: and
2: App Store.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
1: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: റേഡിയോ സുനോ 91.7 FM.
0: Station. Radio Suno.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home. Itraya
6: chenmama. Hi, I'm Sujata Chiana. Ningal ketondirikkunnathu Radio Suno 91.7.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station.